പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഏറ്റവും ലളിതമായി കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നത് വലിയ കാര്യമാണ്. പറയുന്നത് ഊഴിയിൽ ചെറിയവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയണമെന്ന നിർബന്ധ ബുദ്ധി പഴയകാല കവികൾക്കുണ്ടായിരുന്നു. അവർ തങ്ങളുടെ കൃതികൾ ആരംഭിച്ചിരുന്നത് തന്നെ ഊഴിയിൽ ചെറിയവർക്കറിയുവാൻ ഉര ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ സാധാരണക്കാർക്ക് മനസ്സിലാകരുത് എന്ന് നിർബന്ധിച്ചുറപ്പിച്ച് എഴുതപ്പെട്ട കൃതികളുമുണ്ട്. ജ്ഞാനാഗ്നി കൊണ്ട് അവിദ്യാനാശം സംഭവിക്കുമ്പോൾ മായാബദ്ധനായ ജീവാത്മാവ് ബ്രഹ്മത്തിൽ ചേർന്ന് ലയിക്കുന്നു. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പല ക്ലാസുകൾ തന്നെ വേണ്ടിവരും അല്ലെ? ശ്ലോകങ്ങൾക്കോ കവിതകൾക്കോ ഒക്കെ സങ്കീർണമാകാം. അവയെ വിശദീകരിക്കുന്നത് കൂടി സങ്കീർണമായാൽ അത് കഷ്ടമാണെന്നേ പറയാനാവൂ. ശരിക്കും വ്യാഖ്യാനങ്ങളെ താത്വികമാക്കാൻ ശ്രമിച്ചത് മതങ്ങളാണ്. താത്വികത വലിയ സംഭവമാണെന്ന് സാധാരണക്കാർ ധരിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതു ചെറിയ കാര്യവും സങ്കീർണമായി അവതരിപ്പിക്കാൻ മതങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ മതങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ എന്തോ ആണെന്ന് ധരിപ്പിക്കാനും കഴിയും. ഏറ്റവും ലളിതമായ രീതിയിൽ മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ സുന്ദരമായി മറ്റൊന്നുമില്ല തന്നെ. മറ്റൊരു ജീവിക്കും ഇല്ലാത്ത വിധം മനുഷ്യന് മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നാണ് ഭാഷ എന്ന് മറന്നു പോകരുത്. അതെത്ര ലളിതമാകുന്നുവോ അത്രയും മനുഷ്യർ തമ്മിൽ അടുപ്പമുണ്ടാകും. പ്ലസ് ടു വരെയൊക്കെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ട് കോളേജിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രം ക്ലാസ് കേൾക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിസ്സഹായനായി പോകും. അതാരും മനസ്സിലാക്കില്ല. അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന ചിന്തയാണ് എല്ലാവർക്കും. അവരവരുടെ ഭാഷയിൽ പഠിക്കാൻ കഴിയുകയും പരീക്ഷ എഴുതുകയും ചെയ്യാൻ കഴിയാത്ത നാട് സ്വാതന്ത്ര്യം നേടിയെന്ന് എങ്ങനെ പറയാൻ കഴിയും? മാതൃഭാഷ എന്ന് പറഞ്ഞ് ഊറ്റം കൊണ്ടാൽ മാത്രം പോരാ. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ മാതൃഭാഷയിൽ എഴുതാൻ കഴിയുമ്പോഴാണ് ഭാഷയ്ക്ക് അത്രയും ആർജവമുണ്ടാകുന്നത്. അങ്ങനെയൊരു കാലത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സൗമ്യവും ലളിതവും ശാന്തവുമായി മറ്റുള്ളവരോട് സംസാരിക്കുക എന്നതാണ് പ്രധാനം.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. പ്രകാശ ചിന്തകളിൽ ഇന്ന് പരീക്ഷാ പേടിയെ കുറിച്ച് പറയാം. പരീക്ഷാകാലമാണ്, പല പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ 10ാം ക്ലാസ്സിലെ പരീക്ഷയും പ്ലസ് ടു പരീക്ഷയും പല കുട്ടികൾക്കും പേടിയോ ടെൻഷനോ ഒക്കെയാണ്. ഫൈനൽ പരീക്ഷ എന്ന് പറഞ്ഞ് കുട്ടികളെ കുറച്ചൊക്കെ ടെൻഷനാക്കുന്നതിൽ മുതിർന്നവർക്കും പങ്കുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലെ പഠനവും ഓരോ സ്റ്റെപ്പാണ്. നമ്മളൊരു സ്റ്റെയർകേസ് കയറുകയാണെന്ന് വിചാരിക്കുക. ഓരോ പടിയായി കയറുന്നു. എല്ലാ പടികളും ഒരുപോലെയാണ്. ആദ്യത്തെ പടിയിൽ കാലെടുത്ത് വയ്ക്കുന്നത് പോലെയുള്ളൂ 10ാമത്തെയോ 12ാമത്തെയോ പടിയിൽ കാലു വയ്ക്കുന്നത്. ഓരോ ക്ലാസ് കടക്കുന്നതിനെയും അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ മുകളിലോട്ട് കയറും തോറും പടി കൂടുതൽ ഉയരമുള്ളതാകുമെന്നോ പടി കടക്കാൻ പറ്റില്ലെന്നോ ഉള്ള ചിന്തകൾക്ക് അർത്ഥമില്ല. പറഞ്ഞു വരുന്നത്, 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കോ 12ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കോ മറ്റു പരീക്ഷകളിൽ നിന്ന് ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ട വിഷയങ്ങൾ പഠിക്കുന്നു. അത് സംബന്ധിച്ച് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അറിഞ്ഞുകൂടാ എന്ന രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തുന്നു. ആ ടെസ്റ്റിന് വേണ്ടി കഴിയുന്നത്ര നന്നായി തയ്യാറെടുക്കുന്നു. ടെസ്റ്റിൽ അറിയാവുന്നതെല്ലാം നന്നായി എഴുതുന്നു. ആ പടി കടക്കുന്നു. ഇത്രയേയുള്ളൂ പരീക്ഷ എന്നത്. ഇതിനപ്പുറം പരീക്ഷയെ സംബന്ധിച്ചുള്ള എന്തു ചിന്തയും അധികപ്പറ്റാണ്. പിന്നെ എല്ലാറ്റിനും A+ വാങ്ങിയേ തീരൂ എന്ന് രക്ഷിതാക്കളോ അധ്യാപകരോ കുട്ടികളെ നിർബന്ധിക്കരുത്. അതിനുവേണ്ടി അവർ ശ്രമിച്ചോട്ടെ. അവരുടെ പഠന രീതിക്ക് അനുസരിച്ച് ലഭിക്കാവുന്ന പരമാവധി മാർക്ക് ലഭിക്കട്ടെ. അങ്ങനെ ഒരു നിലപാടാണ് രക്ഷിതാക്കളും അധ്യാപകരും സ്വീകരിക്കേണ്ടത്. അത് കുട്ടികളിൽ സമ്മർദ്ദം കുറയ്ക്കാൻ ഏറെ സഹായിക്കും. വാസ്തവത്തിൽ കുട്ടികളുടെ ഏറ്റവും വലിയ ടെൻഷൻ രക്ഷിതാക്കളെ ഓർത്താണ്. മാർക്ക് കുറഞ്ഞാൽ അവർ വിഷമിക്കുമോ, വഴക്കു പറയുമോ, താരതമ്യം ചെയ്യപ്പെടുമോ, നാണക്കേടാകുമോ എന്ന ചിന്ത കുട്ടികളിൽ ആകുലതയുണ്ടാക്കും, ടെൻഷൻ ഉണ്ടാക്കും. പഠിക്കുന്ന കാര്യത്തിൽ കുട്ടികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നന്നായി പഠിക്കുന്നവരുണ്ട്, മെനക്കെട്ട് പഠിക്കുന്നവരുണ്ട്, ശരാശരി പഠിക്കുന്നവരുണ്ട്, ഒട്ടും പഠിക്കാത്തവരുമുണ്ട്. ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്നതാണ് പ്രധാനം. അവിടെ അലസത കാണിക്കാതിരിക്കുക. ഏതു തയ്യാറെടുപ്പും അതിൻ്റെതായ ഗുണം തരുമെന്നും മറന്നുപോകരുത്. ഒരാൾ ഏത് കാര്യത്തിലായാലും കടമ്പ കടന്നു എന്നാൽ അത് അയാൾക്ക് മാത്രമുള്ള ഫലമാണ്, അഭിമാനമാണ്, സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ കടമ്പ കടക്കുക എന്നതാണ് പ്രധാനം. അതിന് പരമാവധി സമയമെടുത്ത് വർക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെ വർക്ക് ചെയ്യാൻ, അതായത് പഠിക്കാൻ, ആവശ്യമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. കുട്ടികളോട് എപ്പോഴും പഠിക്ക് പഠിക്ക് എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കണം. അതവരിൽ അസ്വസ്ഥതയുണ്ടാക്കും. പഠിക്കാനുള്ള ഓർഡർ കൊടുക്കുന്നതിനേക്കാൾ അതിനുള്ള പ്രേരണ ഉണ്ടാക്കുകയാണ് വേണ്ടത്. പിന്നെ പരീക്ഷാ സംബന്ധമായ സ്ട്രെസ്സിനെ കുറിച്ച് കൂടി പറയാനുണ്ട്. സ്ട്രെസ് രണ്ടു തരത്തിലുണ്ട്, യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും. അതിൽ ഡിസ്ട്രെസ് അതൊട്ടും വേണ്ട, അതൊഴിവാക്കാനാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. ഇനി യൂസ്ട്രെസ്, ആ സ്ട്രെസ് വേണം കേട്ടോ. അതെന്താന്ന് വെച്ചാൽ പരീക്ഷയാണ് എന്ന ഗൗരവം, അത് വേണം. അത് പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതു കാര്യത്തിലും അത് വേണം. എന്നാലേ അലസത ഉണ്ടാവാതിരിക്കൂ, ഉത്തരവാദിത്തമുണ്ടാകും. കുറച്ച് സമയമേ ഉള്ളൂ. അതിനിടയിൽ പഠിച്ചു തീരുമോ എന്ന ആശങ്കയുള്ളവരുണ്ടാകും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ, പഠിക്കണമെന്നുള്ളതും പാസ്സാവണമെന്നുള്ളതും ഒരു ആവശ്യമായി നിങ്ങളുടെ ഉള്ളിൽ കയറി പറ്റിയാൽ നിങ്ങൾ പഠിച്ചിരിക്കും. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ പഠിക്കുക തന്നെ ചെയ്യും. ഓർത്തു നോക്കൂ, ഇതേക്കാൾ അഡ്വഞ്ചറസ് ആയ അല്ലെങ്കിൽ ആവശ്യമില്ലാന്ന് വീട്ടുകാർ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ വാശിയോടെ ചെയ്തിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ? അത് നിങ്ങളുടെ ആവശ്യകതയായിരുന്നു. അങ്ങനെയുള്ള നിങ്ങൾ കാണും ഈ പരീക്ഷ വളരെ നിസ്സാരമായി എഴുതി പാസ്സാകാവുന്നതേ ഉള്ളൂ. ഇത് അതൊരു വാശിയായി.

0: കേൾക്കണം. നിങ്ങൾ പഠിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ, രക്ഷപ്പെടില്ല എന്ന് മുദ്രകുത്തിയവരുടെ മുൻപിൽ തലയുയർത്തി നിൽക്കാനുള്ള അവസരമാണ് ഈ പരീക്ഷകളെന്ന് ഓർത്താൽ മതി. മൂന്നാഴ്ചത്തെ പരിശ്രമം, അത് സ്വയം അഭിമാനിക്കാൻ കാരണമാകുമെങ്കിൽ ആ മൂന്നാഴ്ച പാഴാക്കി കളയരുത്. ആരുടെ നിർബന്ധവും ഇല്ലാതെ സ്വയം പഠിക്കാം. ഒരു പേടിയുമില്ലാതെ അനായാസേന പരീക്ഷ എഴുതാം. ആ പടിയും സുഗമമായി കയറാം.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സുഖത സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

വിരഹിയായ കാമുകൻ അകലെയുള്ള കാമുകിക്ക് പ്രേമസന്ദേശമയക്കുന്നു. കാളിദാസന്റെ യക്ഷൻ അകലെ അളകാപുരിയിലിരിക്കുന്ന തന്റെ കാമിനിക്ക് സന്ദേശമയക്കാൻ ആടിമാസത്തിലെ മേഘത്തോടാണ് അഭ്യർത്ഥിച്ചത്. എവിടെയും കടന്നു ചെല്ലാൻ കഴിയുന്ന കാറ്റിനെ തന്റെ ദൂതനാക്കുന്ന ഈ പാട്ടിലെ കാമുകൻ പ്രിയതമയെ തിരിച്ചറിയാൻ ഏതു സുഗന്ധത്തിന്റെ സൂചനയാണ് നൽകേണ്ടതെന്ന സംശയത്തിലാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 10-ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ജി എസ് ടി കൌൺസിലിന്റെ 57-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. 10-ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സഹകരണം, നിക്ഷേപം, വിജ്ഞാന കൈമാറ്റം എന്നിവയ്ക്കായി ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ ആഗോളവേദി ഒരുക്കും. ഡിജിറ്റൽ നവീകരണം, വരും തലമുറ കണക്ടിവിറ്റി, സാങ്കേതികവിദ്യയിൽ ഊന്നിയ വളർച്ച എന്നിവയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയെ പ്രതിഫലിപ്പിക്കുന്ന സ്കെയിൽ വിത്തൌട്ട് ബൌണ്ടറീസ് എന്നതാണ് മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4 ദിവസത്തെ പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് 1.5 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ 500-ലധികം പങ്കാളികളും പ്രദർശകരും 600 സ്റ്റാർട്ടപ്പുകളും 900-ത്തോളം ചിന്തകരും ഭാഗമാകും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 വഡ്നഗറിൽ നിന്ന് കാശിയിലേക്ക് ആരംഭിച്ച സേവാ സങ്കല്പ് ബൈക്ക് യാത്ര വിജയകരമായി സമാപിച്ചു. യാത്രയുടെ സമാപന ചടങ്ങിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുത്തു. 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ വേളയിൽ ആശംസകളും സ്നേഹനിർഭരമായ വാക്കുകളും പങ്കുവച്ചതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി രാജ്യത്തിന്റെ പരിവർത്തന പ്രക്രിയയിൽ പങ്കുചേരാൻ കോടിക്കണക്കിന് ഇന്ത്യക്കാർ തയ്യാറായതുകൊണ്ടാണ് രാജ്യം ഇത്രയേറെ പുരോഗതി കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന ബിജെപി നേതാവ് എൽ കെ അദ്വാനിയെ ന്യൂഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. അദ്വാനിയുടെ 10 ആണ്ടുകൾ നീണ്ട പൊതുസേവനവും അദ്ദേഹത്തിന്റെ സംഭാവനകളും മായാത്ത മുദ്രയാണ് പതിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി.

0: പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047-ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സേവനങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ് സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. ഒക്ടോബർ 2 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് വാട്ടർ മെട്രോ എന്ന് ഇതേക്കുറിച്ച് ആകാശവാണിയോട് സംസാരിക്കവേ കൊച്ചി സ്വദേശിയായ എഴുത്തുകാരൻ ടി.എൻ. വേണുഗോപാലൻ പറഞ്ഞു. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
0: ജി എസ് ടി കൌൺസിലിന്റെ 57-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ചേരും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജി എസ് ടി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. നിയമപരിപാലനത്തിനോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോ വേണ്ടിവരുന്ന സമയവും ചെലവും കുറയ്ക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അടുത്തഘട്ടത്തിൽ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾക്ക് 5 തലങ്ങളിലായി നടപ്പാക്കേണ്ട ഒരു പദ്ധതി ഗവൺമെന്റ് നിർദ്ദേശിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഇന്ന് 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനം. രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും വ്യോമസേനയുടെ ധീരരായ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സേവനങ്ങളെയും അർപ്പണബോധത്തെയും ആദരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ മത്സര വിജയികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ലെന്ന് ഒട്ടേറെ പേരുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി കെ.എ. തുളസി പറഞ്ഞു. സിവിൽ സർവീസ് മേഖലയിലേക്ക് താൽപര്യത്തോടെ കടന്നുവരുന്ന SC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെന്നും അവർ പറഞ്ഞു. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതി പ്രവേശനോത്സവവും ഓറിയന്റേഷൻ ക്ലാസും തിരുവനന്തപുരം മണ്ണന്തല അംബേദ്കർ ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തുന്ന സംസ്ഥാന ഭിന്നശേഷി അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. ഗവൺമെന്റ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകിയ തൊഴിൽദാതാക്കൾ, ഭിന്നശേഷി മേഖലയിൽ ശ്രദ്ധേയമായ സേവനം നടത്തുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, NGOകൾ ഉൾപ്പെടെ 16 വിഭാഗങ്ങളിലായി ആകെ 30 അവാർഡുകളാണ് നൽകുന്നത്. അവാർഡ് മാനദണ്ഡങ്ങൾ, വിശദവിവരങ്ങൾ, അപേക്ഷാ ഫോം എന്നിവ സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ BBG റാംജി പദ്ധതി കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഗ്രാമീണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതിനൊപ്പം നാടിന്റെ വികസനവും സാധ്യമാവുകയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: BBG റാംജി പദ്ധതിയിലൂടെ കാർഷിക മേഖലയിലേക്കും മുന്നേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത്. കൃഷിഭവനുമായി ചേർന്ന് 25 സെന്റ് സ്ഥലമുള്ള കർഷകരുടെ ഭൂമിയിൽ തെങ്ങ്, കവുങ്ങ് എന്നിവയുൾപ്പെടെ നട്ടുപിടിപ്പിക്കുന്ന ജോലി ഈ പദ്ധതിയിലൂടെ ഏറ്റെടുക്കുകയാണ്. കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഇതിലൂടെ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ഗിരീശൻ ആകാശവാണിയോട് പറഞ്ഞു.
3: 375 ഇനങ്ങളിലായി പ്രവൃത്തി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്ലാന്റേഷന്റെ ഭാഗമായി നമ്മളിപ്പോ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടി അവിടെ ജൈവ വേലി കൂടി വെട്ടി സംരക്ഷിക്കുക, അങ്ങനെ ഒരു മാതൃക കാർഷിക തോട്ടങ്ങൾ ഉണ്ടാക്കി തൊഴിലാളികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പുതിയ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഇപ്പം നടത്തിവരുന്നത്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. വിഴിഞ്ഞം തീരക്കടലിൽ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം വേവ് റൈഡർ ബോയി സ്ഥാപിച്ചു. സമുദ്ര പ്രവചനം കൃത്യമായി നിർണയിക്കാനും മുന്നറിയിപ്പുകൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് നടത്തുന്ന അക്കാദമിക് ഗവേഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഉപകരണം സ്ഥാപിച്ചിരിക്കുന്നത്. ഉപകരണത്തിലൂടെ സമാഹരിക്കുന്ന വിവരങ്ങൾ ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രവചന പഠനങ്ങൾക്ക് സഹായകരമാകും. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യമത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ടീമിന്റെ ക്യാപ്റ്റൻ. ഈ മാസം 11 മുതൽ 14 വരെ ജംഷഡ്പൂരിൽ ജാർഖണ്ഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ജാർഖണ്ഡിന് പുറമെ ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി സർവീസസ് എന്നിവരടങ്ങുന്ന ശക്തമായ ഗ്രൂപ്പ് ാണ് ഇത്തവണ കേരള ടീമിന്റെ പരിശീലകൻ. എൻവെസ്റ്റ്നെറ്റ് സെനി ട്രോഫി 2026 വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കേരളം ഇന്ന് ഗുജറാത്തിനെ നേരിടും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 12:30 മത്സരം. മഹാരാഷ്ട്രയെ 5 wicketsന് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന എന്റെ കൂട് വിശ്രമ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിശോധന നടത്തി. കേന്ദ്രത്തിലെ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പരിശോധന. കേന്ദ്രത്തിലെ കിടക്കകൾ, ശുചിമുറികൾ, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ മന്ത്രി പരിശോധിച്ചു. ജീവനക്കാരുമായി സംസാരിച്ച് കേന്ദ്രത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി. സംസ്ഥാന ഗവൺമെന്റ് 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷി പ്രതിഭകളുടെ കലാ ആവിഷ്കാരങ്ങൾക്ക് വെർച്വൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും തിരുവനന്തപുരത്ത് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ നിർവഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരും. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മിഷൻ 2029 പദ്ധതികളുടെ ഭാഗമായാണ് യോഗം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തേക്കും. CPIM വിപുലീകൃത കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം സമാപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടികളെ ആഴത്തിൽ പരിശോധിച്ച് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ചർച്ചകളിൽ ഉയർന്നുവന്നതെന്ന് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. GST കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ, കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതെന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പൂലിക നാമത്തെക്കുറിച്ച് കേൾക്കാം. എഴുത്തുകാർ ലേഖന ആവശ്യത്തിനായി സ്വീകരിക്കുന്ന നാമാന്തരത്തെയാണ് തൂലികാനാമം എന്ന് പറയുന്നത്. സംസ്കൃത സാഹിത്യത്തിൽ അനേകം കവികൾ തൂലികാനാമത്തിലാണ് പ്രസിദ്ധരായത്. ആദികവിയായ വാൽമീകി തന്നെ തൂലികാനാമത്തിലാണ് പ്രസിദ്ധനായിരിക്കുന്നത്. യഥാർത്ഥ നാമം രത്നാകരൻ എന്നായിരുന്നുവല്ലോ. മഹാഭാരത കർത്താവായ കൃഷ്ണൻ വ്യാസൻ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. മഹാകവി കാളിദാസൻ അപരനാമത്തിലാണ് അറിയപ്പെട്ടത്. കാളിയുടെ ദാസൻ എന്ന അർത്ഥത്തിൽ കാളിദാസൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചരിത്രത്തിൽ ഇല്ല തന്നെ. അതുപോലെ ഉത്തരരാമചരിതം എഴുതിയ ഭവഭൂതിയുടെ യഥാർത്ഥ നാമം ശ്രീകണ്ഠൻ എന്നായിരുന്നു അത്രേ. സാമൂതിരിയുടെ സദസ്സിലെ 18 കവികളിൽ പ്രമുഖനായ ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ യഥാർത്ഥ നാമം ഇരുഗുപനാഥൻ എന്നായിരുന്നു. ഉദണ്ഡൻ എന്ന പേര് സാമൂതിരി നൽകിയതാണ്. ഉദണ്ഡ പരാദണ്ഡ ഭൈരവ എന്നാരംഭിക്കുന്ന ശ്ലോകത്തിലെ ഉചിതമായ രീതിയിലുള്ള ഉദണ്ഡ പ്രയോഗം കണ്ടിട്ടാണത്രേ സാമൂതിരി ഉദണ്ഡ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. പാശ്ചാത്യ സാഹിത്യത്തിലും എത്രയോ എഴുത്തുകാർ തൂലികാനാമം സ്വീകരിച്ചിരിക്കുന്നു. 1983 ആനിമൽ ഫാമും എഴുതിയ പ്രശസ്തനായ ജോർജ് ഓർവെല്ലിന്റെ യഥാർത്ഥ പേര് എറിക് ആർതർ ബ്ലെയർ എന്നായിരുന്നു. വില്യം ഡിസ്നി പോട്ടർ അറിയപ്പെടുന്നത് ഓ ഹെൻറി എന്ന പേരിലാണ്. സാമുവൽ ക്ലെമൻസ് ആണ് മാർക്ക് ട്വെയിൻ ആയത്. ജോർജ് എലിയറ്റിന്റെ യഥാർത്ഥ പേര് മേരി ആൻ ഇവൻസ് എന്നായിരുന്നു. ചാൾസ് ലഡ്വിഗ് ഡോഡ്സൺ ആരായിരുന്നു എന്നറിയുമോ? ലൂയി കരോൾ ആയിരുന്നു. ഫ്രാങ്കോ മാരി അറൌട്ട് ആണ് വോൾട്ടെയർ ആയി അറിയപ്പെട്ടത്. പാബ്ലോ നെറൂദ എന്നത് തൂലികാനാമമായിരുന്നു. മലയാള സാഹിത്യത്തിലും എത്രയോ പേർ തൂലികാനാമത്തിൽ അറിയപ്പെട്ടു. തൂലികാനാമം ഉണ്ടായിരുന്നിട്ടും യഥാർത്ഥ പേരിൽ പ്രശസ്തനായ കവിയായിരുന്നു ഒ എൻ വി കുറുപ്പ്. ബാലമുരളി എന്ന പേരിൽ എത്രയോ കവിതകൾ അദ്ദേഹം എഴുതി. പക്ഷെ പേരും പ്രശസ്തിയും ഒ എൻ വി എന്ന പേരിൽ തന്നെ. എം ആർ നായർ സഞ്ജയനായി, കെ എം മാത്യൂസ് ഏകലവ്യനും. പൊന്നിയിൻ സെൽവൻ എഴുതി പ്രശസ്തനായ കൽക്കിയുടെ യഥാർത്ഥ നാമം ആർ കൃഷ്ണമൂർത്തി എന്നായിരുന്നു. ഇന്ദുചൂടൻ എന്നത് കെ കെ നീലകണ്ഠന്റെ അപരനാമധേയമാണ്. വി വി അയ്യപ്പൻ കോവിലനായി. പി സി കുട്ടിക്കൃഷ്ണൻ ഉറുബായി. പി കുഞ്ഞനന്തൻ നായർ തെക്കുടിയനായി. കെ ഇ മത്തായി പാറപ്പുറത്ത് എന്ന പേരിൽ പ്രശസ്തനായി. മാധവിക്കുട്ടി കമലാദാസായി. ഇങ്ങനെ അപരനാമധേയങ്ങളിൽ അറിയപ്പെട്ടവർ എത്ര. ജോർജ് വർഗീസ് നോവലുകൾ രചിച്ചത് കാക്കനാടൻ എന്ന പേരിലാണ്. എം വി ഭട്ടതിരിപ്പാട് പ്രേംജി എന്ന പേര് സ്വീകരിച്ചു. പി ശങ്കരൻ നമ്പൂതിരി അറിയപ്പെട്ടത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ എന്നായിരുന്നു. സുരാസുവിന്റെ യഥാർത്ഥ പേര് ബാലഗോപാലക്കുറുപ്പ് എന്നായിരുന്നു. സിനിക് എന്ന പേരിൽ എം ഡി വാസുദേവൻ നായർ കഥകൾ എഴുതിയിട്ടുണ്ട്. ആരായിരിക്കും ആദ്യമായി തൂലികാനാമം സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആദികവിയായ വാൽമീകി തന്നെയായിരിക്കും എന്നേ പറയാനാവൂ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീ കുടുംബത്തോടോ സമൂഹത്തോടോ ഇല്ല എന്ന് പറയുമ്പോൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ അത് വളരെ ലളിതമായൊരു തീരുമാനമായി തോന്നാം. സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവൾ സ്വയം തീരുമാനിക്കുന്നു, ഇഷ്ടമില്ലാത്തത് നിരസിക്കുന്നു. സ്വന്തം സമയം, ശരീരം, തൊഴിൽ, പ്രണയം, പണം, ജീവിത രീതി എന്നിവയിൽ അവകാശം ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ഇല്ല പലപ്പോഴും അവളുടെ ഉള്ളിൽ അത്ര ലളിതമായിരിക്കില്ല. ചിലപ്പോൾ ഒരു വാതിലടയ്ക്കുന്ന പോലെ തോന്നുന്ന ആ തീരുമാനം അവളുടെ ഉള്ളിൽ വർഷങ്ങളായി വളർത്തിയെടുത്ത സ്നേഹത്തെയും കടമയെയും കുടുംബബോധത്തെയും ഒരേ സമയം ചോദ്യം ചെയ്യുന്നതായി മാറും. അതാണ് സ്വയംഭരണത്തിലേക്കുള്ള സ്ത്രീയുടെ യാത്രയിലെ ഏറ്റവും വേദനാജനകമായ ഭാഗങ്ങളിലൊന്ന്. പുറത്തുള്ള എതിർപ്പിനേക്കാൾ ഉള്ളിലെ കുറ്റബോധം. ചെറുപ്പം മുതലേ പല പെൺകുട്ടികളും പഠിക്കുന്നത് സ്വന്തം സന്തോഷത്തെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകാനാണ്. ആരെങ്കിലും വിഷമിച്ചാൽ ആശ്വസിപ്പിക്കണം, വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ഒത്തുതീർപ്പാക്കണം, മാതാപിതാക്കളെ നിരാശപ്പെടുത്തരുത്, ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ പരിഗണിക്കണം, മക്കളുടെ ആവശ്യങ്ങൾക്കായി സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെക്കണം, കുടുംബത്തിൽ സമാധാനം നിലനിർത്തണം. ഇങ്ങനെ നല്ല പെൺകുട്ടി, നല്ല ഭാര്യ, നല്ല അമ്മ എന്നീ വേഷങ്ങളിലൂടെ സ്ത്രീയുടെ വ്യക്തിത്വം ക്രമേണ മറ്റുള്ളവരുടെ ക്ഷേമവുമായി ബന്ധിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ അവൾ സ്വന്തം ആവശ്യത്തിനായി ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനൊപ്പം മറ്റൊരു ചിന്തയും വരുന്നു. ഞാൻ തെറ്റ് ചെയ്യുകയാണോ? ഇഷ്ടമില്ലാത്ത വിവാഹത്തെ നിരസിച്ചാൽ അച്ഛനെയും അമ്മയെയും വേദനിപ്പിച്ചോ? ജോലി ഉപേക്ഷിക്കാതെ തുടരാൻ തീരുമാനിച്ചാൽ കുഞ്ഞിനോട് ഞാൻ അനീതി ചെയ്യുകയാണോ? അനീതിയായ ഒരു കുടുംബത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചാൽ കുടുംബത്തെ തകർക്കുന്നത് ഞാനാണോ? സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ ഞാൻ സ്വാർത്ഥിയായി പോയോ? ഇവിടെയാണ് കുറ്റബോധം വെറും ഒരു വ്യക്തിഗത വികാരമല്ലാതാകുന്നത്. അത് ആന്തരികവൽക്കരിക്കപ്പെട്ട സാമൂഹിക പ്രതീക്ഷകളുടെ ശബ്ദമായി മാറുന്നു.

ഒരിക്കൽ പുറത്തുനിന്ന് കേട്ടിരുന്ന നീ ഇങ്ങനെ ചെയ്യണം എന്ന ശബ്ദം പിന്നീട് അവളുടെ ഉള്ളിൽ നിന്ന് തന്നെ കേൾക്കാൻ തുടങ്ങുന്നു. ആരും കുറ്റപ്പെടുത്താത്തപ്പോഴും അവൾ സ്വയം കുറ്റപ്പെടുത്തുന്നു. ആരും തടയാത്തപ്പോഴും അവൾക്ക് സ്വന്തം കാലുകൾക്ക് ചങ്ങല അനുഭവപ്പെടുന്നു. ഇതുകൊണ്ടാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അവൾക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടോ എന്ന ചോദ്യം മാത്രം മതിയാകാത്തത്. മറ്റൊരു ചോദ്യം കൂടി ചോദിക്കണം. ആ തീരുമാനമെടുത്തതിന് ശേഷം കുറ്റബോധമില്ലാതെ ജീവിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടോ? കാരണം അവകാശം ലഭിക്കുന്നത് ഒന്നാണ്, ആ അവകാശം മാനസികമായി ഉപയോഗിക്കാൻ കഴിയുന്നത് മറ്റൊന്നാണ്. സ്ത്രീയുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഈ സംഘർഷം പലപ്പോഴും രണ്ട് ശരികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഒരു വശത്ത് സ്വന്തം ആഗ്രഹം, മറുവശത്ത് സ്നേഹിക്കുന്നവരോടുള്ള ഉത്തരവാദിത്തം, രണ്ടും അവൾക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുമ്പോൾ അവൾക്ക് ഒരു ഭാഗം ജയിക്കുന്നതായും മറ്റൊരു ഭാഗം തോൽക്കുന്നതായും തോന്നുന്നു. കുടുംബത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അവൾക്ക് ചിലപ്പോൾ സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടതുപോലെ തോന്നാം. സ്വന്തം ജീവിതത്തെ തിരഞ്ഞെടുക്കുമ്പോൾ കുടുംബത്തെ വഞ്ചിച്ചുവെന്ന തോന്നലുണ്ടാകാം. ഇതാണ് ആന്തരികമായ മോറൽ കോൺഫ്ലിക്റ്റ്. ഇതിന്റെ വേദന മനസ്സിലാക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ വർഷങ്ങളായി തന്റെ മൂല്യം മറ്റുള്ളവർക്കായി എത്രമാത്രം ഉപകാരപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അളക്കപ്പെട്ട ഒരാൾക്ക് പെട്ടെന്ന് എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി മാറ്റം മാത്രമല്ല, സ്വന്തം സ്വത്വത്തെ പുനർനിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ഇവിടെയാണ് സ്വാർത്ഥതയും സ്വയം പരിപാലനവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയേണ്ടത്. സ്വന്തം ആവശ്യങ്ങൾക്കും വികാരങ്ങൾക്കും അതിരുകൾക്കും പ്രാധാന്യം നൽകുന്നത് സ്വാർത്ഥതയല്ല, മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിഷേധിച്ച് സ്വന്തം താല്പര്യം മാത്രം നടപ്പാക്കുന്നതാണ് സ്വാർത്ഥത. എന്നാൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളോടൊപ്പം സ്വന്തം ആവശ്യങ്ങൾക്കും തുല്യമായ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത് സ്വയംഭരണമാണ്. ഒരു സ്ത്രീ ഇല്ല എന്ന് പറയുമ്പോൾ അവൾ മറ്റൊരാളെ വെറുക്കണമെന്നില്ല. അവൾക്ക് മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ അവരുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കാതിരിക്കാം. ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ എതിർപ്പ് പറയാം. മക്കളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിനായി സമയം കണ്ടെത്താം. കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ കുടുംബത്തിലെ അനീതിയെ ചോദ്യം ചെയ്യാം. സ്നേഹവും അനുസരണവും ഒന്നല്ല.

ഒരു ബന്ധത്തിന്റെ ആരോഗ്യത്തെ അളക്കേണ്ടത് അതിലെത്രമാത്രം വിട്ടുകൊടുത്തു എന്നതുകൊണ്ടല്ല, എത്രമാത്രം സ്വതന്ത്രമായി പരസ്പരം നിലനിൽക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സ്ത്രീയുടെ സ്വയംഭരണത്തെ കുടുംബവിരുദ്ധതയായി കാണുന്ന സമീപനം മാറേണ്ടതുണ്ട്. ഒരു സ്ത്രീ സ്വന്തം ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ കുടുംബം തകർന്നു പോകണമെന്നില്ല, മറിച്ച് ബന്ധങ്ങൾ അധികാരത്തിന്റെയും കുറ്റബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാതെ പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കപ്പെടാനുള്ള അവസരമാണത്. എന്നാൽ ഈ മാറ്റം ആദ്യം സംഭവിക്കേണ്ടത് സ്ത്രീയുടെ ഉള്ളിലാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന തിരിച്ചറിവ് ചിലപ്പോൾ മോചനത്തിന്റെ തുടക്കമാണ്. എല്ലാവരും എന്നെ അംഗീകരിക്കണമെന്നില്ല, എന്റെ തീരുമാനം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ഒരാളെ നിരാശപ്പെടുത്തിയേക്കാം, എങ്കിലും അതുകൊണ്ട് ഞാനൊരു മോശ മനുഷ്യയാകുന്നില്ല. ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മറ്റുള്ളവരുടെ നിരാശയെ സ്വന്തം കുറ്റമായി കാണുന്നിടത്തോളം കാലം സ്ത്രീക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല. സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധം ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമാകില്ല. ചിലപ്പോൾ പുതിയൊരു തീരുമാനം എടുത്തതിന് ശേഷവും പഴയ ശബ്ദങ്ങൾ ഉള്ളിൽ തുടരും. എന്നാൽ ഓരോ തവണയും സ്വന്തം അതിരുകൾ സംരക്ഷിക്കുകയും സ്വന്തം ആവശ്യങ്ങൾക്ക് ഇടം നൽകുകയും ഇല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ പഴയ ശബ്ദത്തിന്റെ ശക്തി കുറയാം. അപ്പോൾ പതുക്കെ ഒരു പുതിയ വാക്യം ഉള്ളിൽ രൂപപ്പെടും. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ എന്നെയും സ്നേഹിക്കാം. അതിലാണ് സ്ത്രീയുടെ സ്വയംഭരണത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപം. കുടുംബത്തെ ഉപേക്ഷിക്കാതെ തന്നെ സ്വന്തം ജീവിതത്തെ സ്വന്തമാക്കാം. സ്നേഹത്തെ നിരസിക്കാതെ തന്നെ അതിരുകൾ സ്ഥാപിക്കാം. കടമകൾ നിറവേറ്റിക്കൊണ്ട് തന്നെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് ഇടം നൽകാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരാളായിരിക്കുമ്പോഴും സ്വന്തം ജീവിതത്തിന്റെ ഉടമയായി തുടരാം. അവസാനം സ്ത്രീയുടെ മോചനം മറ്റുള്ളവരോട് എനിക്ക് നിങ്ങളെ ആവശ്യമില്ല എന്ന് പറയുന്നതിലല്ല, മറിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്, പക്ഷെ എന്റെ ജീവിതവും എന്റേതാണ് എന്ന് കുറ്റബോധമില്ലാതെ പറയാൻ കഴിയുന്നിടത്താണ് അതിൻ്റെ യഥാർത്ഥ തുടക്കം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കണ്ണു തുറന്ന ആ ആദിമ നിമിഷം മുതൽ അവന് ഏറ്റവും കൂടുതൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അദൃശ്യമായ ഒരു ഭയമാണ് മരണം. ജനിച്ച ഏതൊരാളും ഒരു നാൾ മൺമറഞ്ഞു പോകും എന്ന അലംഘനീയമായ പ്രകൃതി നിയമത്തെ അഭിമുഖീകരിക്കാൻ ഭയക്കുന്ന മനുഷ്യൻ എപ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിലും വ്യാകുലതകളിലുമാണ് അഭയം കണ്ടെത്താറുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരു ജീവിതമുണ്ടോ? സ്വർഗവും നരകവുമുണ്ടോ? മറുലോകത്ത് നമ്മെ കാത്തിരിക്കുന്നത് എന്താണ്? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി മനുഷ്യൻ ആയുസ് മുഴുവൻ അലയുന്നു. എന്നാൽ മനുഷ്യന്റെ അസ്തിത്വം

യും ജന്മനിയോഗത്തെയും അത്യന്തം ഗൗരവപൂർവം വിചാരണ ചെയ്യുന്ന ഒന്നാണ് ഈ ചിന്ത. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം, മരിക്കുന്നതിന് മുൻപ് നാം ജീവിച്ചിരുന്നോ എന്നതാണ്. കേവലമൊരു ആപ്തവാക്യം എന്നതിനപ്പുറം മനുഷ്യവർഗത്തിന്റെ ആന്തരിക സംസ്കാരത്തെയും ധാർമ്മികതയും ഉണർത്തുന്ന വലിയൊരു ആത്മീയ മനഃശാസ്ത്ര ദർശനമാണിത്. നാളെയെക്കുറിച്ചുള്ള മിഥ്യാധാരണകളിൽ മുഴുകി ഇന്നിന്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന് നേരെ പിടിച്ച വലിയൊരു പ്രകാശ ഗോപുരമാണ് ഈ വരികൾ. കേവലം ശ്വസിക്കുകയോ നിലനിൽക്കുകയോ ചെയ്യുന്നതല്ല ജീവിതം, മറിച്ച് ഓരോ നിമിഷവും അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിഞ്ഞ് അർത്ഥപൂർണമായി ജീവിക്കുക എന്നതാണ് യഥാർത്ഥ ജീവിതമെന്ന് ഈ ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ജീവിക്കുന്ന ഈ ആധുനിക ലോകത്ത് ഭൂരിഭാഗം മനുഷ്യരും ചെയ്യുന്നത് ജീവിക്കുകയല്ല, മറിച്ച് ജീവിക്കാൻ വേണ്ടി നിരന്തരം തയ്യാറെടുക്കുക മാത്രമാണ്. കുട്ടിക്കാലത്ത് നല്ലൊരു യൗവനത്തിനു വേണ്ടിയും യൗവനത്തിൽ പണം സമ്പാദിച്ച് സുരക്ഷിതമായ ഒരു വാർദ്ധക്യത്തിനു വേണ്ടിയും വാർദ്ധക്യത്തിൽ മരണാനന്തരമുള്ള സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയും മനുഷ്യൻ നിരന്തരം ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഈ അന്ധമായ ഓട്ടത്തിനിടയിൽ അവൻ ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പൂർണമായും മറന്നുപോകുന്നു. പ്രഭാതത്തിൽ ഉണരുന്ന സൂര്യന്റെ ഭംഗിയോ വഴിയിലുടനീളം വിടർന്നു നിൽക്കുന്ന പൂക്കളുടെ സുഗന്ധമോ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളുടെ സ്നേഹമോ ഒന്നും ആസ്വദിക്കാൻ കഴിയാത്ത വിധം മനുഷ്യന്റെ മനസ്സ് ആകുലതകളുടെ തടവറയായി മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപങ്ങളും ചുമന്നു ജീവിക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരു ശവത്തിന് തുല്യനാണ് എന്ന് പറയേണ്ടി വരും. ശാരീരികമായി മരിക്കുന്നതിന് മുൻപ് തന്നെ മാനസികമായും വൈകാരികമായും മരിച്ചു പോകുന്ന ഈ അവസ്ഥയാണ് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. യഥാർത്ഥ ജീവിതം എന്നത് ഒരു ആന്തരിക അവസ്ഥയാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോൾ ഉണർവും കൃതജ്ഞതയും ഉണ്ടാകുന്നുവോ അപ്പോൾ മാത്രമാണ് നമ്മൾ ശരിക്കും ജീവിക്കാൻ തുടങ്ങുന്നത്. ഒരു വാഹനം വാങ്ങുമ്പോഴോ വലിയൊരു കൊട്ടാരം പണിയുമ്പോഴോ ഉണ്ടാകുന്ന ഭൗതിക സുഖങ്ങൾക്കപ്പുറം ഓരോ ചെറിയ നിമിഷത്തിലും ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങളെ തൊട്ടറിയാൻ നമുക്ക് കഴിയണം. മറ്റൊരാളുടെ വേദന കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അലിവുണ്ടാകുന്നുവെങ്കിൽ, സഹജീവികളെ തുല്യരായി കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവിടെയാണ് യഥാർത്ഥത്തിൽ ജീവന്റെ സ്പന്ദനമുണ്ടാകുന്നത്. സ്വന്തം സ്വാർത്ഥതയുടെ ഇരുണ്ട കോട്ടകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന മനുഷ്യൻ എപ്പോഴും ഭയത്തോടെയാണ് ജീവിക്കുന്നത്. എന്നാൽ ലോകത്തെ മുഴുവൻ സ്നേഹത്തോടെ നോക്കിക്കാണാൻ കഴിയുന്നവന് ഭയമില്ല. അവൻ മരണത്തെപ്പോലും ഒരു സ്വാഭാവിക മാറ്റമായി കണ്ട് പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ പ്രാപ്തനായിരിക്കും. ഈ പ്രപഞ്ചത്തിലെ പ്രകൃതി നിയമങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അവയെല്ലാം നമുക്ക് നൽകുന്നത് വർത്തമാനകാലത്തിൽ ജീവിക്കേണ്ടതിന്റെ വലിയ പാഠങ്ങളാണ്. ആകാശത്തിലെ പക്ഷികളോ കാട്ടിലെ മൃഗങ്ങളോ നാളെയെക്കുറിച്ചുള്ള വ്യാകുലതകളോടെയോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പേടിയോടെയോ അല്ല ജീവിക്കുന്നത്. ഒരു ചെറിയ പൂവ് വിടരുന്നത് കേവലം ഏതാനും മണിക്കൂറുകൾക്ക് മാത്രമായിരിക്കും. എന്നാൽ ആ പരിമിതമായ സമയത്തിനുള്ളിൽ അത് തന്റെ പൂർണമായ സൗന്ദര്യവും സുഗന്ധവും ഈ പ്രപഞ്ചത്തിന് സമ്മാനിക്കുന്നു. അത് വരാനിരിക്കുന്ന വാട്ടത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നില്ല, പകരം തനിക്ക് ലഭിച്ച ആ ചെറിയ ആയുസിനെ അത് പൂർണമായും ആഘോഷമാക്കുന്നു. പ്രകൃതിയിലെ ഓരോ കണികയും സമർപ്പണത്തിന്റെയും വർത്തമാനകാല ജീവിതത്തിന്റെയും വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നത്. മനുഷ്യൻ മാത്രമാണ് ഈ ലളിതമായ പാഠം മറന്നുകൊണ്ട് അദൃശ്യമായ ലോകങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഇന്നിന്റെ വസന്തങ്ങളെ നഷ്ടപ്പെടുത്തുന്നത്. കുടുംബജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ഈ ചിന്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ മനുഷ്യരെ അവരുടെ തനിമയോടെ ഉൾക്കൊള്ളാൻ മടിക്കുന്നത് കൊണ്ടാണ്. എന്റെ പങ്കാളി അല്ലെങ്കിൽ എന്റെ മക്കൾ ഭാവിയിൽ വലിയ നിലകളിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നതിനിടയിൽ ഇന്നവർ നമുക്ക് നൽകുന്ന സ്നേഹത്തെയും സന്തോഷത്തെയും നമ്മൾ കാണാതെ പോകുന്നു. വലിയ സമ്മാനങ്ങൾ നൽകി ഭാവിയിൽ സുഖിപ്പിക്കുന്നതിനേക്കാൾ വലുതാണ് നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ കരുതൽ പ്രകടനങ്ങൾ. അവർ തളർന്നിരിക്കുമ്പോൾ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം, ഒരാശ്വാസവാക്ക്, ഇവയെല്ലാം അവരുടെ ഉള്ളിൽ വലിയൊരു വെളിച്ചം നിറയ്ക്കും. നമ്മൾ കാരണം ഒരു മനുഷ്യൻ പുഞ്ചിരിക്കുന്നുണ്ടെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആനന്ദം. ആ ആനന്ദം അനുഭവിക്കാൻ കഴിയാത്ത ഒരു ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്?
ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട എല്ലാ മഹാന്മാരുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. അവരാരും മരണാനന്തര സ്വർഗത്തിനു വേണ്ടിയല്ല ജീവിച്ചത്. മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും മദർ തെരേസയും APJ അബ്ദുൽ കലാമും ഒക്കെ തങ്ങൾക്ക് ലഭിച്ച ഭൗതികമായ ആയുസിനെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി പൂർണമായും സമർപ്പിച്ചവരായിരുന്നു. അവർ ജീവിച്ചിരുന്ന ഓരോ നിമിഷവും ചരിത്രത്തിൽ പുതിയൊരു അടയാളമായി മാറി. മരണം അവരുടെ ഭൗതിക ശരീരത്തെ ഇല്ലാതാക്കിയെങ്കിലും അവർ അവശേഷിച്ചു പോയ ആദർശങ്ങളും മൂല്യങ്ങളും ഇന്നും കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അവർ മരണത്തിനു മുൻപ് പൂർണമായി ജീവിച്ചതുകൊണ്ടാണ് മരണത്തിന് പോലും അവരെ ഇല്ലാതാക്കാൻ കഴിയാത്തത്. ഒരു മനുഷ്യന്റെ ആയുസിന്റെ വലിപ്പമല്ല, മറിച്ച് ആ ആയുസിന്റെ ആഴമാണ് അവന്റെ ജീവിതത്തിന്റെ മൂല്യം നിശ്ചയിക്കുന്നത്. ആധുനിക സമൂഹത്തിൽ പണമുണ്ടാക്കാനും പദവികൾ നിലനിർത്താനും വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. ഈ അന്ധമായ മത്സരബുദ്ധി മനുഷ്യന്റെ ഉള്ളിലെ കാരുണ്യവും വിവേകവും ഇല്ലാതാക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ നേടുന്ന വിജയങ്ങൾക്കൊന്നും യഥാർത്ഥ സന്തോഷം നൽകാൻ കഴിയില്ല. രാത്രിയിൽ കിടക്കുമ്പോൾ സ്വന്തം മനസാക്ഷിയോട് സംസാരിക്കാൻ ഭയപ്പെടുന്ന ഒരു വിജയിയേക്കാൾ എത്രയോ സുരക്ഷിതനും ഭാഗ്യവാനുമാണ് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന ഒരു സാധാരണ മനുഷ്യൻ. പണത്തിന് വാങ്ങാൻ കഴിയാത്ത ആത്മശാന്തിയാണ് അവൻ തന്റെ ആത്മാർത്ഥതയിലൂടെ നേടിയെടുക്കുന്നത്. നമ്മൾ സമൂഹത്തിന് മുന്നിൽ നല്ലവരായി നടിക്കാൻ ശ്രമിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഉള്ളിലെ തിന്മകളെ മാറ്റാൻ ശ്രമിച്ചാൽ അതൊരു വലിയ ആന്തരിക വിപ്ലവത്തിന് കാരണമാകും. നമ്മുടെ ഉള്ളിലെ ജീവന്റെ ദീപം തെളിയിക്കാൻ വലിയ ത്യാഗങ്ങളോ യാഗങ്ങളോ ആവശ്യമില്ല. മറിച്ച് അലസതയുടെയും ആകുലതകളുടെയും തടവറകളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ലളിതമായ വിവേകം മാത്രം മതിയാകും. വിട്ടുകളയുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കലയാണ്. പഴയ ഓർമ്മകളുടെയും സങ്കടങ്ങളുടെയും ഭാരം ചുമക്കുന്ന മനസ്സിലേക്ക് പുതിയ സന്തോഷങ്ങൾക്ക് കടന്നു വരാൻ കഴിയില്ല. വരാനിരിക്കുന്ന നല്ല നാളെയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസമാണ് ജീവിതത്തിന്റെ യഥാർത്ഥ മുന്നോട്ട് നടപ്പ്. ഇന്നിരുട്ടാണെങ്കിൽ നാളെ തീർച്ചയായും പ്രകാശപൂർണമായ ഒരു പുലരിയുണ്ടാകും എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷം മാത്രമാണ് യഥാർത്ഥ ജീവിതം. കഴിഞ്ഞുപോയ കാലത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ല. എന്നാൽ വരാനിരിക്കുന്ന കാലത്തെ നമ്മുടെ ചിന്തകൾ കൊണ്ട് മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിന്റെ സായന്തനങ്ങളിൽ ഓർമ്മകളുടെ തീരത്തിരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് നമ്മൾ എത്രമാത്രം പണമുണ്ടാക്കി എന്നതിന്റെ കണക്കല്ല, മറിച്ച് നമുക്ക് ലഭിച്ച ആയുസ്സിൽ നമ്മൾ എത്രമാത്രം നീതിയോട് ജീവിച്ചു, എത്ര പേരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ചുള്ള ആത്മസംതൃപ്തിയാണ്. തനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കുന്ന ജീവിതം അത്യന്തം ശൂന്യമാണ്. അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്നും അവരുടെ അടയാളങ്ങൾ പൂർണമായി മാഞ്ഞുപോകും. എന്നാൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ വിത്തുകൾ പാകിയവർ ജനമനസ്സുകളിൽ എന്നും ജീവിക്കും. മരണം പോലും അത്തരം മനുഷ്യരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം, മരിക്കുന്നതിന് മുൻപ് നാം ജീവിച്ചിരുന്നോ എന്നതാണ്. ഇന്ന് ഈ ദർശനം നമ്മുടെ ജീവിതയാത്രയെ അർത്ഥപൂർണമാക്കാനുള്ള ഏറ്റവും വലിയ ഉപദേശമാണ്. സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും മതിൽക്കെട്ടുകൾ തകർത്ത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വലിയ പാലങ്ങൾ പണിയാൻ നമുക്ക് തയ്യാറാകാം. നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഭൂമിയെ കൂടുതൽ മനോഹരമാക്കാൻ പോന്ന എന്തെങ്കിലും ഒന്ന് നമുക്ക് സമ്മാനിക്കാം. ബാഹ്യമായ ആകുലതകളുടെ പൊള്ളയായ തിളക്കങ്ങൾക്ക് വിട നൽകി സ്വന്തം അന്തസ്സും ആന്തരിക ശാന്തിയും മുറുകെ പിടിച്ച് മുന്നോട്ട് നടക്കുക. ആ നടപ്പിലാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ലഹരിയും അർത്ഥവും ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിലെ നന്മയുടെ പ്രകാശത്തെ സംരക്ഷിക്കാം. വരും ദിനങ്ങളിൽ നമുക്ക് കേവലം നിലനിൽപ്പുകൾക്കപ്പുറം ഓരോ നിമിഷവും പൂർണമായി ജീവിക്കുന്ന വലിയൊരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കും.

നമസ്തെ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ONV ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവറലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: മതി മതി, ഇവിടെ വരെ പോവുള്ളൂ.
2: വേണേലും ഇറക്കി നോക്കാം. എന്തിനാണ് ഇഷ്ടം വെറുതെ കല്ലേ കടിച്ച് പല്ല് കളയുന്നേ?
3: പോയാലേ ഇവിടെ കടന്നു പോയുള്ളൂ. ഒക്കെ കയറണേ കരയും കൊണ്ടുവരുന്നുണ്ട്.
2: അതെ, ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ എന്റെ ആശാനെ.
3: ഇത് ഭാസ്വി നീ പറഞ്ഞതിനെക്കാട്ടി സ്റ്റൈലാണല്ലോ.
2: ആണോ?
3: ആ
2: എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ?
3: എടാ മരത്തലയാ, നിനക്കിതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത്. നീ
4: ഉണ്ടായിരുന്നു
5: എനിക്ക് ഇങ്ങനെ ഒരു കാറിന്റെ ഹോൺ കേട്ടോ എന്ന് സംശയം തോന്നി.
2: അപ്പൂപ്പ, ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ.
5: സേമിയ, അപ്പൊ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ഏഴെട്ട് പേര് കാണുമെന്ന്.
2: അസലായി എങ്കിൽ അപ്പൂപ്പനോടൊന്ന് താമസം മാറ്റിയനെ. അപ്പൂപ്പ രഞ്ജിത്ത്, രഞ്ജിത്ത് മേനു, അങ്ങ് വടക്ക് ചങ്ങനാശ്ശേരി കടത്താ.
5: ഓഹോ, ഇതെന്താ?
3: ഇതൊരു ക്യാമറ.
2: അദ്ദേഹം ക്യാമറാമാൻ കം ഫിലിം ഡയറക്ടർ കം ഫിലിം റൈറ്റർ കം ഫിലിം എഡിറ്റർ കം ഫിലിം ഫിലിം ആവണം എന്നുള്ള വാശിയില. മെഡിസിന് പഠിക്കുന്നത് വീട്ടുകാരുടെ സ്വല്ല കാരണം.
5: അപ്പൊ കൈ വന്ന് പെടുന്ന രോഹിയുടെ കാര്യം കുശാലായി.
2: ഇവൻ ലോപ്പസ് കൂത്താട്ടോളം കാരനാ, ഗേൾസ് ബേബിയാ.
5: ഈ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്ന പോലെ
2: ഇത് കൃഷ്ണൻ കുട്ടി.
6: ഹലോ.
2: ഇവനെ മാത്രമേ കൂട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂ. പാവാ ഇവന്മാര് രണ്ടും. അപ്പൂപ്പ
3: ചെത്തി ചെത്തി.
2: ആഹാ, ഇതൊരു ഡോർമിറ്ററി ലൈനിലാണല്ലോ അമ്മാവൻ കാച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നാലുപേർക്ക് എന്ത് ചെയ്യും?
5: അത് സാരമില്ല, നാല് കെട്ടിലൊക്കെ മാറ്റിക്കളയാം, കൂടുതൽ സ്പേസും കിട്ടും.
3: എന്ത് സ്പേഷ്യസാ, ഒരു ട്രോളി ഇടാം.
5: അപ്പൊ ആദ്യം എല്ലാരും ഒന്ന് കുളിക്കുക, കുളമുണ്ട്, എന്നിട്ട് ഭക്ഷണം.
2: അല്ല, ഒന്ന് റിവേഴ്സ് ചെയ്യണം. ആദ്യം വല്ലതും ഭക്ഷിക്കുക, എന്നിട്ട് കുളി.
5: വിശപ്പുണ്ട്.
2: ഓ,
5: അത് പറ. എങ്കി വാ, അത് വിശപ്പ്.
2: അല്ല ബ്രാസി, നീയല്ലേ പറഞ്ഞ അടുത്ത് കടലുണ്ട് അവിടെ കുളിക്കാന്ന്.
7: കുളിക്കാം,
2: പിന്നെ ഒരു കുളത്തിന്റെ വർത്താനം കേട്ടത്.
7: വർത്താനല്ലേ കേട്ടുള്ളൂ, കുളിച്ചില്ലല്ലോ.
2: ഇല്ല, നീ വാറ ഇങ്ങോട്ട്.
5: കടലിൽ കുളിക്കല്ലേ വേണ്ടു, നമുക്കത് സാധിക്കാം. താൻ വാടോ ധൃതി വെക്കാതെ.
2: നടക്കട.
5: എന്താടോ, ഷാരന് വന്നില്ലേ?
8: ഇല്ല, ഡ്രൈവർക്ക് സുഖമില്ല, നേരത്തെ പോയി. അപ്പൊ ഇദ്ദേഹത്തിനോടൊന്നും കൊണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും എത്തി. താനങ്ങ് വലുതായല്ലോ. ഹേ,
9: ആഫ്റ്റർ എ ലോങ് ടൈം.
5: ഇത് കൃഷ്ണൻകുട്ടി.
9: ഹലോ. ഹലോ.
5: ഇത് ലോപ്പസ്. രഞ്ജിത്ത്. പിന്നെ ഇവൻ എന്റെ പാച്ചു. ഡോക്ടറുടെ മകളുടെ ഹസ്ബൻഡാ.
9: ഹലോ.
2: ഹലോ.
5: ഡോക്ടർ രവീന്ദ്രൻ. ഇത് മൂത്ത മോടെ മോള് ഭദ്ര. ഇരിക്കുന്നില്ലേ?
9: ഇല്ല, പോറാമ്പഴുതി ഞാൻ വന്നോളാം.
5: എന്താ അങ്ങനെ?
9: അതല്ല, ഹോസ്പിറ്റലിൽ സ്വല്പം പണിയുണ്ട്.
5: അല്ലെങ്കിൽ തന്നെ തനിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് എപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം?

0: മൂപ്പർ ആദ്യം ഒരു ആശുപത്രി ഉണ്ടാക്കി, അവിടെ ഇരുന്നുകൊണ്ട് ഒരു മോളെ ഡോക്ടറാക്കി, എന്നിട്ട് ഒരു ഡോക്ടറെ അവളുടെ ഭർത്താവാക്കി. ഇപ്പൊ എന്താ ആശുപത്രിയുടെ ഭാരം മുഴുവൻ പിള്ളേർ രണ്ടിനും തോളിൽ. പുള്ളി സുഖമായിട്ട് പോകും.
1: ഓടോ പോടോ, അത് താൻ കൂട്ടിയടിക്കുക.
2: ഞാനും ഇടയ്ക്ക് അവിടെ പോകുന്നൊക്കെയുണ്ട്. ഇല്ലെന്ന് പറയട്ടെ,
3: എന്തായാലും കുടുംബസമേതം കാശ് കൊയ്യുവാന്ന് ചുരുക്കം വൈദ്യകുല.
4: അമ്മാവൻ കഷ്ടപ്പെടുന്ന തോന്നുന്നേ. ശരിക്കും കൈമോശായിരുന്നോ?
5: നേര് പറഞ്ഞാ നല്ല അസല് കൈയായിരുന്നു. ചെലപ്പോ ലക്കൊണ്ടേല് തൊട്ട കൈക്ക് ഹാൻഡ് റമ്മി അടിക്കാവുന്ന കൈ.
4: സാറയച്ച കത്ത് ഇന്നലെ കിട്ടി.
5: കിട്ടിയായിരുന്നോ?
4: ഇന്നലെയാണ് കിട്ടുന്നത്.
5: ഓ,
4: ജീരകവെള്ളം ചൂട് കൂടുതലാണോ?
5: ഇല്ല,
4: ചൂട് വേണോന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ഒന്ന് ചൂടാക്കി എടുത്തതാ. ഈ പൊന്നുവായിട്ടും തടിച്ച് ബോറാകാനുള്ള ലക്ഷണമാ. അല്ല കുട്ടി,
5: ഇനിയിപ്പ
4: എന്തോ ബോറാകാൻ അത് കലക്കി.

ഈ നെഗറ്റീവ് മൈൻഡ് വിൽ നെവർ ഗിവ് യു എ പോസിറ്റീവ് ലൈഫ്. ഒരു നെഗറ്റീവ് മനസ്സിന് ഒരിക്കലും നിങ്ങൾക്കൊരു പോസിറ്റീവ് ജീവിതം നൽകാൻ കഴിയില്ല. മനഃശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യമാണിത്. നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനം മാത്രമാണ്. ഒരു കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നാം എന്ത് കാണിക്കുന്നുവോ അത് മാത്രമേ തിരികെ ലഭിക്കൂ. അതുപോലെ ഇരുണ്ട ചിന്തകളുമായി ലോകത്തെ നോക്കുന്ന ഒരാൾക്ക് പ്രകാശപൂർണമായ ഒരു ജീവിതം അനുഭവിക്കാൻ കഴിയില്ല. നെഗറ്റീവ് മൈൻഡ് എന്നത് എപ്പോഴും തടസ്സങ്ങളെയും പരാജയങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും മാത്രം നോക്കിക്കാണുന്ന ഒന്നാണ്. ഇത് നടക്കില്ല, എനിക്ക് കഴിയില്ല, എല്ലാവരും എന്നെ ചതിക്കുന്നു, ഭാഗ്യം എനിക്കില്ല തുടങ്ങിയ ചിന്തകൾ മനസ്സിന്റെ വാതിലുകളെ അടച്ചുപൂട്ടുന്നു. ഒരു വിത്ത് വളരണമെങ്കിൽ നല്ല മണ്ണും വെളിച്ചവും വേണം. എന്നാൽ നെഗറ്റീവ് ചിന്തകളാകുന്ന വിഷം കലർന്ന മണ്ണിൽ വിജയത്തിന്റെ വിത്തുകൾ മുളയ്ക്കില്ല. നാം എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ പ്രവൃത്തികളെയും ആ പ്രവൃത്തികൾ നമ്മുടെ സ്വഭാവത്തെയും ആ സ്വഭാവം നമ്മുടെ വിധിയെയും തീരുമാനിക്കുന്നു. നെഗറ്റീവ് മനസ്സ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ പിന്നോട്ടടിക്കുന്നതെന്ന് ചില ഉദാഹരണങ്ങളിലൂടെ നോക്കാം. രണ്ട് ഉദ്യോഗാർത്ഥികൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു എന്ന് കരുതുക. ഒരാൾ, എനിക്ക് ഈ ജോലി കിട്ടില്ല, അവിടെ എല്ലാം ശുപാർശയായിരിക്കും എന്ന നെഗറ്റീവ് ചിന്തയോടെ പോകുന്നു. മറ്റൊരാൾ, ഞാൻ എന്റെ കഴിവിനെ പരമാവധി ശ്രമിക്കും എന്ന പോസിറ്റീവ് ചിന്തയോടെ പോകുന്നു. ആദ്യത്തെ വ്യക്തിയുടെ നെഗറ്റീവ് ചിന്ത അയാളുടെ ആത്മവിശ്വാസം തകർക്കുകയും ഇന്റർവ്യൂവിൽ മോശമായി പെരുമാറാൻ കാരണമാവുകയും ചെയ്യുന്നു. ഫലം പരാജയമായിരിക്കും. ഇവിടെ പരാജയപ്പെട്ടത് സാഹചര്യമല്ല, അയാളുടെ മനസ്സാണ്. കുടുംബത്തിലോ സൗഹൃദത്തിലോ എപ്പോഴും സംശയത്തോടും പരാതിയോടും കൂടെ ഇടപെടുന്ന ഒരാളെ സങ്കല്പിക്കുക. അവരെന്നെ സ്നേഹിക്കുന്നില്ല, അവരെന്നെ ഒഴിവാക്കുന്നു എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ മറ്റുള്ളവരോടുള്ള അയാളുടെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കും. ഇത് സ്വാഭാവികമായും മറ്റുള്ളവർ അയാളിൽ നിന്ന് അകന്നു പോകാൻ കാരണമാകും. അവസാനം അയാൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അയാൾ ഒറ്റപ്പെടും. തന്റെ ചിന്തയാണ് ഈ അവസ്ഥയുണ്ടാക്കിയതെന്ന് അയാൾ തിരിച്ചറിയുന്നില്ല. നെഗറ്റീവ് ചിന്തകൾ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുന്നു. ഇത് ഉറക്കമില്ലായ്മയിലേക്കും മറ്റ് ശാരീരിക രോഗങ്ങളിലേക്കും നയിക്കുന്നു. എന്റെ രോഗം മാറില്ല എന്ന് ചിന്തിക്കുന്ന ഒരു രോഗിക്ക് മരുന്നുകൾ പോലും ഫലം ചെയ്യില്ല. നേരെ മറിച്ച്, ഞാൻ ഉടൻ സുഖപ്പെടും എന്ന വിശ്വാസം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. നെഗറ്റീവ് മനസ്സിനെ മാറ്റിവെച്ച് ഒരു പോസിറ്റീവ് ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് ചില പ്രായോഗിക വഴികളുണ്ട്. ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇത് മനസ്സിനെ പോസിറ്റീവ് തലത്തിലേക്ക് മാറ്റും. എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയുക. പ്രശ്നം എന്ന വാക്കിന് പകരം വെല്ലുവിളി എന്ന് ഉപയോഗിക്കുക. നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും. എപ്പോഴും പരാതി പറയുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, സന്തോഷം നൽകുന്ന മനുഷ്യരുമായി സൗഹൃദം സ്ഥാപിക്കുക. ചിരിയും പ്രത്യാശയും പകരുന്ന ഇടങ്ങൾ തിരഞ്ഞെടുക്കുക. തകർച്ചകളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നവർക്ക് കരുണാസായി നൽകുന്ന വലിയ പാഠവും ഇതുതന്നെയാണ്. ലഹരിയേക്കാൾ വലിയ വില്ലൻ ഉള്ളിലെ നിരാശയാണ്. ആ നിരാശ വെടിഞ്ഞ് എനിക്ക് മാറ്റം സാധ്യമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് പുതിയ ജീവിതം ആരംഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിറം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. ആകാശത്തിന് കറുത്ത നിറമാണെന്ന് വാശി പിടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സൂര്യപ്രകാശം കാണാൻ കഴിയില്ല. നെഗറ്റീവ് ചിന്തകളുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക. പരാജയങ്ങളിൽ പാഠം കണ്ടെത്താനും ഇരുട്ടിൽ വെളിച്ചം കാണാനും ശ്രമിക്കുക. പോസിറ്റീവ് ചിന്തകൾ ഒരു അത്ഭുത മരുന്നാണ്. അത് നിങ്ങളുടെ ജീവിതത്തെയും ചുറ്റുമുള്ളവരെയും സുന്ദരമാക്കും. പ്രത്യാശയുടെ പ്രകാശത്തിൽ നമുക്ക് പുതിയൊരു ലോകം പടുത്തുയർത്താം.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാഗ്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മാനസികമായ മുറിവുകൾ കാലമുണക്കം എന്ന പഴയ ധാരണയെ തിരുത്തിക്കൊണ്ട് സജീവമായ ഇടപെടലുകളിലൂടെയും പുതിയ അനുഭവങ്ങളിലൂടെയും മാത്രമേ നാഡീവ്യൂഹത്തെ പുനഃക്രമീകരിക്കാൻ സാധിക്കൂ എന്ന് ആധുനിക മനഃശാസ്ത്രം അടിവരയിടുന്നു. ന്യൂറോപ്ലാസ്റ്റിസിറ്റി, എക്സ്പീരിയൻസ്ഡ് ഡിപ്പെൻഡന്റ് പ്ലാസ്റ്റിസിറ്റി തുടങ്ങിയ ശാസ്ത്രീയ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പഠനങ്ങൾ. കാലം എല്ലാ മുറിവുകളും ഉണക്കും എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ മനസ്സിനേറ്റ ആഴത്തിലുള്ള മുറിവുകളുടെയും ആഘാതങ്ങളുടെയും കാര്യത്തിൽ ഈ പഴഞ്ചൊല്ല് അത്ര ശരിയല്ലെന്ന് ആധുനിക നാഡീശാസ്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെറുതെ സമയം കടന്നുപോയതുകൊണ്ട് മാത്രം നമ്മുടെ ഉള്ളിലെ ഉത്കണ്ഠകളോ പഴയകാലത്തെ കൈപ്പേറിയ ഓർമ്മകളോ ഇല്ലാതാവില്ല. നമ്മുടെ നാഡീവ്യൂഹം അഥവാ നെർവസ് സിസ്റ്റം പഴയ മുറിവുകളെ ഒരു പാഠമായി സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ഈ പാഠങ്ങൾ നമ്മെ എപ്പോഴും അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കും. ഇതിനെ മറികടക്കണമെങ്കിൽ കാലത്തിന് വിട്ടുകൊടുക്കുന്നതിന് പകരം നമ്മുടെ നാഡീവ്യൂഹത്തെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. സുരക്ഷിതത്വത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പുതിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമേ തലച്ചോറിലെ പഴയ ഭയത്തിന്റെ പാതകൾ മായുകയും പുതിയ പ്രകാശമുള്ള പാതകൾ തെളിയുകയും ചെയ്യുകയുള്ളൂ. ഒരു വലിയ ആഘാതം അഥവാ ട്രോമ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും ജാഗ്രതയിലായിരിക്കും. എവിടെ നിന്നാണ് അടുത്ത അപകടം വരിക എന്ന് ഭയന്ന് വിറച്ചിരിക്കുന്ന ഒരു കാവൽക്കാരനെ പോലെയാണ് അപ്പോൾ നമ്മുടെ മനസ്സ്. ഇതിനെ ഹൈപ്പർ വിജിലൻസ് എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ നിഷ്ക്രിയമായി കാത്തിരിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ. കാരണം പഴയ ഭയത്തിന്റെ പാതകളെ തലച്ചോർ വീണ്ടും വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതിന് വിപരീതമായി ലോകം സുരക്ഷിതമാണെന്ന് തലച്ചോറിന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നാം ബോധപൂർവം തേടിപ്പോകണം. ഭയത്തിനു പകരം സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന ഓരോ നിമിഷവും നമ്മുടെ നാഡീവ്യൂഹത്തിന് ലഭിക്കുന്ന ഓരോ സന്ദേശമാണ്. ആ സന്ദേശങ്ങൾ പഴയ മുറിവുകളെ മായ്ക്കാൻ ശേഷിയുള്ള ഔഷധങ്ങളായി മാറും. നമ്മുടെ നാഡീവ്യൂഹം പഠിക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ

0: വൈവിധ്യമാർന്ന പുതിയ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് രോഗമുക്തിയെ വേഗത്തിലാക്കും. നല്ല സൗഹൃദങ്ങൾക്കിടയിൽ സമയം ചെലവഴിക്കുന്നതും സംഗീതമോ ചിത്രകലയോ പോലുള്ള സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും തലച്ചോറിൽ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ശാരീരികമായ ചലനങ്ങളും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. യോഗയോ നടത്തമോ പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ശാന്തമാവുകയും അത് മനസ്സിന് സുരക്ഷിതത്വത്തിന്റെ സിഗ്നലുകൾ നൽകുകയും ചെയ്യുന്നു. പഴയ ആഘാതങ്ങൾ, നമ്മിൽ നിന്ന് കവർന്നെടുത്ത നിയന്ത്രണ ബോധം തിരികെ പിടിക്കാൻ ഇത്തരം ചെറിയ ചുവടുവയ്പ്പുകൾ അത്യാവശ്യമാണ്. തനിക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന ബോധം തലച്ചോറിലെ ചിന്താകേന്ദ്രങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. മാനസികമായ വളർച്ചയും അതിജീവനശേഷിയും കെട്ടിപ്പടുക്കുന്നത് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ്. എന്നാൽ ഈ വെല്ലുവിളികൾ നമുക്ക് താങ്ങാൻ കഴിയുന്നവയായിരിക്കണം. ലളിതമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുമ്പോൾ തലച്ചോറിൽ സന്തോഷത്തിന്റെ രാസവസ്തുവായ ഡോപമിൻ സ്രവിക്കപ്പെടുന്നു. ഇത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വലിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഓരോ പുതിയ വിജയവും നമ്മുടെ നാഡീവ്യൂഹത്തോട് പറയുന്നത് നീ പഴയ വ്യക്തിയല്ല, നിനക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നാണ്. ഇത്തരത്തിൽ തലച്ചോറിനെ പുതിയ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കുന്നത് വഴി സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് കുറയ്ക്കാനും വൈകാരികമായ സന്തുലിതാവസ്ഥ തിരികെ പിടിക്കാനും നമുക്ക് സാധിക്കും. രോഗമുക്തി എന്നത് ഒരു നിശ്ചിത ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് ഓരോ ദിവസവും നാം നടത്തുന്ന പ്രയാണമാണ് എന്നതാണ്. പഴയ മുറിവുകൾ മായ്ക്കാനുള്ള താക്കോൽ നമ്മുടെ പ്രവൃത്തികളിലാണിരിക്കുന്നത്. ഭയത്തിന് പകരം ധൈര്യത്തെയും ഒറ്റപ്പെടലിന് പകരം സ്നേഹത്തെയും നാം ബോധപൂർവം തിരഞ്ഞെടുക്കണം. തലച്ചോറിന് സ്വയം മാറാൻ കഴിയുമെന്ന ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ ഓരോ മനുഷ്യനും നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. നിഷ്ക്രിയമായ കാത്തിരിപ്പല്ല, മറിച്ച് ക്രിയാത്മകമായ ചുവടുവയ്പ്പുകളാണ് നമ്മുടെ യഥാർത്ഥ മോചനത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ മനസ്സിനെ പുനഃക്രമീകരിക്കാനും മനോഹരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനുമുള്ള കരുത്ത് നമുക്ക് ഓരോരുത്തർക്കുമുള്ളിലുണ്ട്. ആ കരുത്തിനെ തിരിച്ചറിഞ്ഞ് പുതിയ അനുഭവങ്ങളിലേക്ക് നമുക്ക് വാതിൽ തുറക്കാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

0: Maria.
1: ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു അൾത്താര. പൊൻകുന്നം മർക്കി കഥയും സംഭാഷണവും നിർവഹിച്ചു. തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ ഗാനങ്ങൾക്ക് എം ബി ശ്രീനിവാസൻ സംഗീത സംവിധാനം നിർവഹിച്ചു. യേശുദാസ്, കമുകറ പുരുഷോത്തമൻ, ഉദയഭാനു, എസ് ജാനകി, സുശീല, എൽ ആർ ഈശ്വരി എന്നിവരായിരുന്നു ഗായകർ. 1964 ഡിസംബർ 24 തീയതി പ്രദർശനത്തിനെത്തിയ അൾത്താര എന്ന ചിത്രത്തിൽ പ്രേം നസീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, അടൂർ ഭാസി, എസ് പി പിള്ള, പറവൂർ ഭരതൻ, എൻ എസ് ഷീല, ശാന്തി, കാഞ്ചന, മേരി, ജോസഫ് ചാക്കോ, ഗോപാലകൃഷ്ണൻ, പൊൻകുന്നം എന്നിവർ അഭിനയിച്ചു. പൊൻകുന്നം മർക്കിയുടെ നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു അൾത്താര എന്ന ചലച്ചിത്രം. 8 പാട്ടുകളായിരുന്നു അൾത്താരയിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം അൾത്താര എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് ഹംപിയുടെ ഓർമ്മകളിലേക്കുള്ള കവാടം കമലാപുരിയെക്കുറിച്ച് കേൾക്കാം. ചില സ്ഥലങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങളല്ല, ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള ഒരു വാതിലാണ്. ആ വാതിലിലൂടെ കടന്നു പോകുമ്പോഴാണ് മുന്നിൽ കാത്തിരിക്കുന്ന ചരിത്രത്തിന്റെ വിസ്മയം നമ്മൾ തിരിച്ചറിയുന്നത്. ഹംപിയിലേക്കുള്ള യാത്രയിൽ അത്തരമൊരു കവാടമാണ് കമലാപുര. ഇന്ന് ശാന്തമായ ഒരു ഗ്രാമം പോലെ തോന്നുന്ന ഈ പ്രദേശത്തിന്റെ മണ്ണിനടിയിലും ചുറ്റുമുള്ള കൽശിലകളിലും ഒരിക്കൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രബലമായ സാമ്രാജ്യങ്ങളിലൊന്നിന്റെ ശ്വാസമുണ്ടായിരുന്നു. തുംഗഭദ്രയുടെ തീരങ്ങളിൽ വിജയനഗര സാമ്രാജ്യം പടുത്തുയർത്തിയ മഹാനഗരത്തിന്റെ വിശാലമായ നഗരമേഖലയുടെ ഭാഗമായിരുന്നു കമലാപുര. 14ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ വിജയനഗരം ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ നിർണായക ശക്തിയായി നിലകൊണ്ടപ്പോൾ അതിന്റെ ജീവിതവുമായി ചേർന്നു നിന്ന പ്രദേശങ്ങളിലൊന്നായിരുന്നു ഇത്. ഇന്ന് ഹംപിയിലെ കൽമണ്ഡപങ്ങളും ക്ഷേത്രങ്ങളും കൊട്ടാരാവശിഷ്ടങ്ങളും കാണാനെത്തുന്ന യാത്രികർക്ക് കമലാപുര ഒരു വിശ്രമ കേന്ദ്രം മാത്രമല്ല, ചരിത്രത്തിലേക്കുള്ള പ്രവേശന ബിന്ദു.

കമലാപുരിയുടെ മണ്ണിൽ ആദ്യം ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് അതിന്റെ ജലസ്മരണയാണ്. കമലാപുര തടാകം വിജയനഗരകാലത്തെ ജലസംഭരണ സംവിധാനങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഈ വലിയ ജലാശയം വെറുമൊരു തടാകമായിരുന്നില്ല. രാജകീയ നഗരത്തിന്റെയും ചുറ്റുമുള്ള കൃഷിയിടങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടുനിന്ന ഒരു പ്രധാന ജലസ്രോതസ്സായിരുന്നു അത്. മഴയെ കാത്തിരുന്ന ഒരു വരണ്ട ഭൂമിയിൽ വെള്ളം ശേഖരിച്ച് സൂക്ഷിക്കാനുള്ള പുരാതന മനുഷ്യന്റെ ബുദ്ധി ഇവിടെ കല്ലിലും മണ്ണിലും ജലത്തിലും എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതത്തെ മനസ്സിൽ സങ്കൽപ്പിക്കാം. ജലത്തിലേക്ക് വീഴുന്ന സൂര്യപ്രകാശം, കൃഷിയിടങ്ങളിലേക്ക് നീങ്ങുന്ന വെള്ളം, അകലെയായി ഉയരുന്ന ക്ഷേത്രഗോപുരങ്ങൾ, കുതിരകളുടെയും ആനകളുടെയും ചലനം. ഒരിക്കലും ഈ പ്രദേശം എത്ര സജീവമായിരുന്നിരിക്കണം. പക്ഷേ കമലാപുരയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഹംപിയുടെ ചരിത്രത്തെ വെറുമൊരു അവശിഷ്ടമായി കാണാതെ അതിന്റെ കഥ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇടങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതാണ്. കമലാപുരിയിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ ഹംപിയുടെ ചിതറിക്കിടക്കുന്ന കല്ലുകൾക്ക് ഒരു ക്രമവും കഥയും ലഭിക്കുന്നു. വിജയനഗര കാലഘട്ടത്തിലെ ശില്പങ്ങൾ, നാണയങ്ങൾ, ആയുധങ്ങൾ, വിവിധ പുരാവസ്തുക്കൾ, ഹംപി നഗരത്തിന്റെ മാതൃകകൾ, ഇവയെല്ലാം ഒരിക്കലിവിടെ നിലനിന്നിരുന്ന മഹാനഗരത്തിന്റെ വലിപ്പവും വൈവിധ്യവും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഹംപിയിൽ നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് കല്ലുകളാണ്. മ്യൂസിയത്തിലെത്തുമ്പോൾ ആ കല്ലുകൾക്ക് പിന്നിലെ മനുഷ്യരെ കാണാൻ തുടങ്ങുന്നു. അവർ പണിത നഗരത്തെ, ഉപയോഗിച്ച വസ്തുക്കളെ, ആരാധിച്ച ദേവതകളെ, നടത്തിയ യുദ്ധങ്ങളെ, കൈവരിച്ച കലാപരമായ മികവിനെ ചരിത്രം പതുക്കെ മുഖം വീണ്ടെടുക്കുന്നു. കമലാപുരത്തിനടുത്തുള്ള പട്ടാഭിരാമ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തിരക്കിൽ നിന്ന് മാറി മറ്റൊരു ഹംപിയെ കാണാം. വിശാലമായ മണ്ഡപങ്ങളും നിരനിരയായി നിൽക്കുന്ന ശിലാത്തൂണുകളും കൊത്തുപണികളും ചേർന്ന് വിജയനഗര വാസ്തുവിദ്യയുടെ ഗാംഭീര്യം അവിടെ അനുഭവിക്കാം. വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ തിരക്കിൽ നിന്നകന്നു നിൽക്കുന്ന ഇത്തരം ക്ഷേത്രങ്ങളിലാണ് പലപ്പോഴും ഹംപിയുടെ യഥാർത്ഥ നിശബ്ദത നമ്മളെ തേടിയെത്തുന്നത്. കല്ലുകൾക്ക് പോലും ശബ്ദമുണ്ടെന്ന് തോന്നുന്ന ചില സ്ഥലങ്ങളുണ്ട്. പട്ടാഭിരാമ ക്ഷേത്രത്തിന്റെ തൂണുകൾക്കിടയിൽ നിൽക്കുമ്പോൾ അത്തരമൊരു അനുഭവമുണ്ടാകും. ഒരിക്കൽ ഈ മണ്ഡപങ്ങളിലൂടെ നടന്ന മനുഷ്യരുടെ കാലടികൾ, പ്രാർത്ഥനകളുടെ ശബ്ദം, ഉത്സവങ്ങളുടെ ചലനം എല്ലാം കാലത്തിന്റെ പൊടിക്കടിയിൽ മറഞ്ഞുപോയെങ്കിലും കല്ലുകൾ അതിന്റെ ഓർമ്മ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ. കമലാപുരയിൽ നിന്ന് ഹംപിയുടെ രാജകീയ മേഖലയിലേക്ക് നീങ്ങുമ്പോൾ മറ്റൊരു വിസ്മയം കാത്തിരിക്കുന്നു. ക്വീൻസ് ബാത്ത്. രാജകുടുംബത്തിനായി നിർമ്മിച്ചിരുന്ന ഈ വിശാലമായ കുളിക്കെട്ടിടം വിജയനഗരകാലത്തെ രാജകീയ വാസ്തുവിദ്യയുടെ സവിശേഷ മാതൃകയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ലളിതമായൊരു നിർമ്മിതി പോലെ തോന്നിയാലും അകത്തേക്ക് കടക്കുമ്പോൾ അതിന്റെ രൂപകൽപ്പനയും ജലസംവിധാനവും വാസ്തുശില്പവും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരു സാമ്രാജ്യത്തിന്റെ ശക്തി അതിന്റെ കോട്ടകളിലും സൈന്യത്തിലും മാത്രമല്ല, അതിലെ രാജകീയ ജീവിതത്തിന്റെ സൂക്ഷ്മതകളിലും പ്രതിഫലിക്കുന്നുവെന്ന് ക്വീൻസ് ബാത്ത് ഓർമ്മിപ്പിക്കുന്നു. കമലാപുരയിൽ നിന്ന് ഹംപിയിലേക്കുള്ള ദൂരം കുറവാണ്. എന്നാൽ ആ ചെറിയ ദൂരം പിന്നിടുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് കിലോമീറ്ററുകളിലൂടെയല്ല, നൂറ്റാണ്ടുകളിലൂടെയാണ്. ഒരു വശത്ത് ആധുനിക റോഡിലൂടെ നീങ്ങുന്ന വാഹനങ്ങൾ, മറുവശത്ത് ചിതറിക്കിടക്കുന്ന പുരാതന ശിലകൾ, ഇന്നിന്റെ ശബ്ദത്തിനിടയിൽ ഇന്നലകളുടെ നിശബ്ദത. ഹോസ്പിറ്റലിൽ നിന്ന് കമലാപുരിയിലേക്ക് എത്താനും എളുപ്പമാണ്. ഹംപിയിലെ പുരാതന സ്മാരക മേഖലയോട് ചേർന്നതിനാൽ ഹംപി സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും കമലാപുരിയും പരിസരവും സൌകര്യപ്രദമായ താവളങ്ങളാണ്. ഹംപിയുടെ സംരക്ഷിത പൈതൃക മേഖലയിൽ വലിയ ആധുനിക നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണങ്ങളുള്ള സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിലെ താമസ സൌകര്യങ്ങൾ യാത്രികർക്ക് ഏറെ പ്രയോജനപ്പെടുന്നു. എന്നാൽ കമലാപുരിയെ വെറുമൊരു ഹംപി താമസ കേന്ദ്രം എന്ന നിലയിൽ മാത്രം കാണുന്നത് അതിനോടുള്ള അനീതിയായിരിക്കും. കാരണം ഹംപിയുടെ മഹത്വം മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാട് ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഒരു സാമ്രാജ്യം എങ്ങനെ ഉയർന്നു എന്നതിനേക്കാൾ ചിലപ്പോൾ അതിന്റെ നിഴൽ എത്ര ദൂരം നീണ്ടു എന്നതാണ് ചരിത്രം പറയുന്നത്. കമലാപുര ആ നിഴലിന്റെ ഒരു ഭാഗമാണ്. ഇന്നിവിടെ വലിയ രാജകൊട്ടാരങ്ങളില്ല. സാമ്രാജ്യത്തിന്റെ സൈന്യം കടന്നുപോകുന്നില്ല. കുതിരകളുടെ കുളമ്പടി കേൾക്കുന്നില്ല. രാജാവിന്റെ ഉത്തരവുകൾ പ്രഖ്യാപിക്കുന്നില്ല. പക്ഷേ ഒരു തടാകമുണ്ട്, ചില ക്ഷേത്രങ്ങളുണ്ട്, മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ശില്പങ്ങളുണ്ട്, മണ്ണിനടിയിലുറങ്ങുന്ന ചരിത്രമുണ്ട്. അതുകൊണ്ടുതന്നെ കമലാപുരിയിൽ നടക്കുമ്പോൾ ഒരു വിചിത്രമായ അനുഭവമുണ്ടാകും. ചരിത്രം മരിച്ചിട്ടില്ല, അത് വെറുതെ ശബ്ദം കുറച്ചിരിക്കുകയാണ്. കാറ്റ് കൽത്തൂണുകളെ തഴുകിപ്പോകുമ്പോൾ ഒരിക്കൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ കഥകൾ അത് നമ്മളോട് പറയുന്നത് പോലെ തോന്നും. തടാകത്തിലെ വെള്ളത്തിൽ ആകാശം പ്രതിഫലിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതേ ആകാശം നോക്കി നിന്ന മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കും.
ക്ഷേത്രത്തിന്റെ തൂണുകളിൽ കൈവിരൽ ഓടിക്കുമ്പോൾ ആ ശില്പം കൊത്തിയ മനുഷ്യന്റെ കൈകളുടെ ചൂട് ഇപ്പോഴും കല്ലിനുള്ളിൽ എവിടെയോ ബാക്കി നിൽക്കുന്നുണ്ടോ എന്ന് തോന്നും. യാത്രയുടെ അവസാനം നമ്മൾ തിരിച്ചറിയുന്നത് ഇതാണ്. ഹംപി എന്നത് കുറച്ച് ക്ഷേത്രങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും കൂട്ടമല്ല, അതൊരിക്കൽ സ്വപ്നം കണ്ട ഒരു മഹാനഗരത്തിന്റെ ഓർമ്മയാണ്. ആ ഓർമ്മയിലേക്കുള്ള വഴിയിൽ കമലാപുര ഒരു ചെറിയ ഇടവേളയല്ല, ഒരു പ്രധാന അധ്യായമാണ്. കല്ലുകൾക്ക് കാലമില്ല, മനുഷ്യർ പോകുന്നു, സാമ്രാജ്യങ്ങൾ അസ്തമിക്കുന്നു, പക്ഷേ കല്ലുകൾ കാത്തിരിക്കുന്നു ഒരാൾ വന്ന് അവയുടെ കഥ വീണ്ടും കേൾക്കുന്നതുവരെ. ഹംപിയുടെ മഹത്വം കാണാൻ പോകുന്ന ഓരോ യാത്രികനും ഒരിക്കൽ ഇവിടെ നിൽക്കണം. കാരണം മഹാനഗരത്തിന്റെ ഹൃദയം കാണുന്നതിന് മുൻപ് അതിന്റെ ഓർമ്മകൾ എങ്ങനെ ജീവിച്ചു നിൽക്കുന്നു എന്ന് കാണേണ്ടതുണ്ട്. ഹംപി ചരിത്രത്തിന്റെ മഹാകാവ്യമാണെങ്കിൽ കമലാപുര അതിലേക്കുള്ള ആദ്യത്തെ താൾ മറിക്കുന്ന വിരലാണ്. ആ വിരൽ പതുക്കെ ആ താൾ മറിക്കുമ്പോൾ കല്ലുകൾ സംസാരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ യാത്ര എനിക്കിഷ്ടം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് അയർ എന്ന പോഷക മിശ്രിതത്തെ കുറിച്ച് കേൾക്കാം. കേരളത്തിലെ മണ്ണ് പൊതുവെ ഫലഭൂയിഷ്ഠമാണെങ്കിലും പല പ്രദേശങ്ങളിലും വിളകൾക്ക് ആവശ്യമായ ചില സുപ്രധാന പോഷകങ്ങളുടെ കുറവ് അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ തുടങ്ങിയ ഉപപ്രധാന പോഷകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും അഭാവം വിളകളുടെ വളർച്ചയെയും ഉത്പാദനത്തെയും ഗണ്യമായി ബാധിക്കാറുണ്ട്. ഈ പ്രശ്നത്തിന് ശാസ്ത്രീയമായ പരിഹാരമായി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പോഷക മിശ്രിതമാണ് അയർ അഥവാ സെക്കൻഡറി ആൻഡ് മൈക്രോന്യൂട്രിയൻ മിക്സ്ചർ. വിളകൾക്ക് വളരെ ചെറിയ അളവിൽ മാത്രമേ ഈ മൂലകങ്ങൾ ആവശ്യമുള്ളൂ. എങ്കിലും അവയുടെ അഭാവം ഗുരുതരമായ പോഷകക്കുറവ് ലക്ഷണങ്ങൾക്ക് കാരണമാകും. ഇത്തരം കുറവുകൾ പരിഹരിക്കുന്നതിനും വിളകളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കുന്നതിനുമാണ് അയർ സഹായിക്കുന്നത്. കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ എന്നിവയുടെ സന്തുലിതമായ മിശ്രിതമാണ് ഇതിലുള്ളത്. വാഴ, കുരുമുളക്, തെങ്ങ് തുടങ്ങിയ പ്രധാന കാർഷിക വിളകളിൽ അയർ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. വാഴക്കൃഷിയിൽ വാഴ നട്ട് 2 മാസത്തിനുശേഷവും 4 മാസത്തിനുശേഷവും 100 ഗ്രാം വീതം അയർ പ്രയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു വാഴച്ചെടിക്ക് ആകെ 200 ഗ്രാം അയറാണ് ശുപാർശ ചെയ്യപ്പെടുന്നത്. മണ്ണിലെ പോഷകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പല രോഗലക്ഷണങ്ങളും തടയാൻ അയർ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, കാൽസ്യത്തിന്റെ കുറവ് മൂലം വാഴയിലകൾക്ക് കട്ടികൂടുന്നതും ഇലഞ്ഞരമ്പുകൾ അസാധാരണമായി തടിക്കുന്നതുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ അയർ സഹായകമാണ്. അതുപോലെ മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലം ഇലഞ്ഞരമ്പുകൾ പച്ചയായി തുടരുകയും ബാക്കി ഭാഗങ്ങൾ മഞ്ഞ നിറമാകുകയും ചെയ്യുന്ന അവസ്ഥയും അയർ പ്രയോഗത്തിലൂടെ പരിഹരിക്കാനാകും. കുരുമുളക് കൃഷിയിൽ മണികൾക്ക് തിരിപിടിക്കുന്നതിലെ കാലതാമസം കുറയ്ക്കാനും വാഴക്കൃഷിയിൽ കുല വരുന്നതിലെ വൈകൽ ഒഴിവാക്കാനും ഈ പോഷകമിശ്രിതം സഹായിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ മികച്ച വളർച്ചയും ഉത്പാദനവും ലക്ഷ്യമിടുന്ന കർഷകർക്ക് അയർ ഒരു മികച്ച സഹായിയാണ്. മണ്ണിലെ പോഷകക്കുറവ് കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയണമെന്നില്ല. എന്നാൽ ചെടികളുടെ വളർച്ചയിലും വിളവിലുമുണ്ടാകുന്ന കുറവ് അതിന്റെ സൂചനയായിരിക്കാം. അതുകൊണ്ടുതന്നെ മണ്ണിന്റെ ആരോഗ്യവും വിളകളുടെ ആവശ്യവും മനസ്സിലാക്കി ശാസ്ത്രീയമായ രീതിയിൽ അയർ പോലുള്ള പോഷക മിശ്രിതങ്ങൾ ഉപയോഗിക്കുന്നത് മികച്ച കാർഷിക ഫലങ്ങൾ നേടാൻ സഹായിക്കും.
1: അവതരണം ഷാൽമ.

നീരുറവകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും ബണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിനകാതമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ മലയാളത്തിൽ ചോദിച്ച പ്രശ്നോത്തരയുടെ ഉത്തരം മഹാരാജ കേരളവർമ്മ എന്നാണ്

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: മധുരതരമായ വാക്കുകൾ പിന്നെയും പിന്നെയും നിർത്തി നിർത്തി ഉച്ചരിക്കേണ്ടിയിരിക്കുന്നു. ഹൃദ്യമായ പാട്ടുകൾ പിന്നെയും പിന്നെയും കേൾക്കേണ്ടിയിരിക്കുന്നു. അമൃതമഴയായി പൊഴിയുന്ന സംഗീതം. ഏത് പ്രവൃത്തിക്കിടയിലും ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക എന്നത് എത്രമാത്രം മധുരമായ അനുഭവമാണ്. ഇഷ്ടഗാനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കാതോർത്ത് കേൾക്കാം, കാത്തിരുന്ന് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം മയൂഖം എന്ന ചിത്രത്തിൽ നിന്നും. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ബോംബെ രവി, ആലാപനം കെ എസ് ചിത്ര. ഗാനം ആവശ്യപ്പെട്ടത് അരുവിക്കര നിന്നും സാലി, മീനു തുടങ്ങിയവർ.

രാഗവിസ്മയം മഞ്ഞുമഴയായി പെയ്യുന്ന ഗാനമാണ് അടുത്തത്. വടക്കംനാഥൻ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആര്യനാട് നിന്നും രവി, മനോഹരൻ എന്നിവർ. ഗാനം രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, ആലാപനം കെ ജെ യേശുദാസ്.

ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കരകുളത്ത് നിന്നും സുമൻ, പ്രകാശൻ, തുളസി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ഹോട്ടൽ ഹൈറേഞ്ച് എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് വയലാർ രാമവർമ്മ, ഈണം നൽകിയത് ജി ദേവരാജൻ, ആലാപനം കമുകര പുരുഷോത്തമൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ ഗാനം. വയലാർ ശരത്ചന്ദ്ര വർമ്മ രചന നിർവഹിച്ച്

രചന വയലാർ, സംഗീതം MS ബാബുരാജ്, ആലാപനം P. സുശീല, ചിത്രം കാട്ടുതുളസി. ഗാനം ആവശ്യപ്പെട്ടത് കോലിയക്കോട് നിന്നും മധുസൂദനൻ.

നിത്യസുരഭിലമായി പൂവിട്ട് നിൽക്കുന്ന ഒരു ഉദ്യാന ചാരുത പോലെ മനോഹരമായ ചലച്ചിത്രമാണ് ബോഡിഗാർഡ്. എല്ലാ പാട്ടുകളും ഹൃദ്യമായിരിക്കുന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടത് മാണിക്കൽ നിന്നും രാജശേഖരൻ, ബിനു എന്നിവർ. ഗാനത്തിന്റെ രചനാ കൈതപ്രം ഇണം ഔസേപ്പച്ചൻ. ആലാപനം കാർത്തിക്, എലിസബത്ത് രാജു എന്നിവർ ചേർന്നു.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ആത്മാവോട് അടുത്തു നിൽക്കുന്ന ഗാനപല്ലവി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നെല്ലനാട് നിന്നും കേശവൻ നായർ. ഗാനത്തിന്റെ അണിയറയിൽ രചന ONV, സംഗീതം SP വെങ്കടേഷ്, ആലാപനം KS ചിത്ര. മധുമാസ ഹൃദ്യമായ ഈ ഗാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ജനം എന്ന ചിത്രത്തിൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ചിത്രം ഭരതം, രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, ഗാനാലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും. ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് പാലോട് നിന്നും രഘുനാഥൻ.

കെ ജെ യേശുദാസ്, സുജാത മോഹൻ എന്നിവർ മാസ്മരികമായ ശബ്ദം നൽകി അനുഗ്രഹീതമായ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പനവൂരിൽ നിന്നും ശ്യാമള. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

ഒഴുകുമൊരു പുഴ പോലെ, തഴുകുമൊരു തളിർകാറ്റ് പോലെ. എം എസ് ബാബുരാജിന്റെ വിരലുകളിൽ നിന്നുതിർന്ന ഈണത്താൽ സമ്മോഹനമായ ഗാനം ആവശ്യപ്പെടുന്നു പാങ്ങോട് നിന്നും സജികുമാർ. രചന പി ഭാസ്കരൻ, ചിത്രം നീല വെളിച്ചം, ആലാപനം കെ എസ് ചിത്ര.

പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം ചന്ദ്രോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനം തിരഞ്ഞെടുത്തിരിക്കുന്നത് പെരിങ്ങമല നിന്നും കാർത്യായനിയമ്മ. രചന ഗിരീഷ് പുത്തഞ്ചേരി, ഈണം വിദ്യാസാഗർ, ആലാപനം കെ എസ് ചിത്രം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് കണ്ടാൽ പൂവുകൾ ഉറങ്ങുന്നത് പോലെ തോന്നും. അത്രയേറെ നിഷ്കളങ്കമായി ഒരു തളിരിലെ പോലെ അവർ ഉറങ്ങിക്കിടക്കും. പൂവിരിയുന്നത് പോലെ ഉണർന്നു വരും. ശൈശവം കഴിഞ്ഞാൽ ഇത്രയും നിഷ്കളങ്കമായി ഉറങ്ങാനാവുമോ? മുത്തശ്ശി ഉറങ്ങുന്നത് നോക്കി നിന്നിട്ടുണ്ട്. ഒരു കുഞ്ഞുറങ്ങുന്നത് പോലെയാണത്, ഒരു പൂ ഉറങ്ങുന്നത് പോലെയാണത്. മുത്തശ്ശൻ ഉറങ്ങുന്നത് കണ്ടു നിന്നാൽ താരാട്ട് പാടാൻ തോന്നും. താരാട്ട് കേട്ടുറങ്ങിയ കാലം മറന്നു എന്ന് പറയാൻ പറ്റില്ല. ശൈശവവും ഓർത്തെടുക്കാൻ എന്തുകൊണ്ടോ നമുക്ക് കഴിയില്ല. എന്നാലും പിന്നീട് നല്ല താരാട്ടുപാട്ടുകൾ കേൾക്കുമ്പോൾ അജ്ഞാതമായ ആ കാലത്തിലേക്ക് താരാട്ടുപാട്ടുകൾ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ചില പാട്ടുകൾ കേട്ടാൽ അത് കേട്ടുറങ്ങാൻ തോന്നും. താരാട്ടുപാട്ടുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഏറെ നടന്നു തളർന്നതല്ലേ, വഴി ഏതെന്നറിയാതെ ഉഴന്നതല്ലേ. ഒ എൻ വിയുടെ കാവ്യശകലമാണ് കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഭാവമാർന്ന വരികൾ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലേ, എന്നോമിൽ ഉറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഇത്രയും മനോഹരമായ ഒരു ഭാവഗാനം ലോകത്തൊരിടത്തുമുണ്ടാവില്ലെന്ന് തോന്നിയിട്ടുണ്ട്. ഉറക്കത്തെ സംബന്ധിച്ച സുന്ദര ഗാനങ്ങൾ. എപ്പോൾ കേട്ടാലും കിടന്നുറങ്ങാൻ തോന്നുന്ന ഈ ഗാനം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മസ്തിഷ്കത്തിൻ്റെ വിശ്രമമാണ് ഉറക്കമെന്ന് പറയും. മസ്തിഷ്കം അങ്ങനെ വിശ്രമിക്കാറൊന്നുമില്ലെങ്കിലും മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഉറക്കം നല്ലതു തന്നെയാണ്. മനസ്സിന് പ്രയാസമുണ്ടാകുമ്പോൾ ഉറക്കമാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. ഒന്നുറങ്ങിയാൽ എല്ലാം ശരിയാകും എന്നത് ഒരു പഴമൊഴി പോലെ നമ്മൾ പറയാറുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളെയാണ് നമ്മൾ കാളരാത്രികൾ എന്ന് പറയുന്നത്. പക്ഷേ അതിന് കാളയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ല. രാവും പകലും വ്യത്യാസമില്ലാതെ ഭരിക്കുന്ന ദേവത എന്ന അർത്ഥത്തിൽ നവരാത്രിയുടെ 7-ാം ദിവസത്തെയാണ് കാളരാത്രി എന്ന് പറയുന്നത്. അന്ന് രാവിനും പകലിനും വ്യത്യാസമില്ല. നിദ്രാവിഹീനമായ ആ രാവുകൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഉന്മേഷത്തിൻ്റെ ഇരിപ്പിടം എവിടെയാണ്? ഉറക്കത്തിൽ തന്നെ. നന്നായി ഒന്നുറങ്ങി ഉണരുമ്പോഴുള്ള ഉന്മേഷം ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ ഉറക്കം വരുമ്പോൾ തന്നെ ഉറങ്ങാനാവുക എന്നതും എത്ര സുഖമാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരും, പക്ഷെ ഉറങ്ങാനാവില്ല, ഉറങ്ങാൻ പാടില്ല. ക്ലാസ്സിലിരിക്കുമ്പോഴും ഉറക്കം വരും, ഉറങ്ങാനാവില്ല, ഉറങ്ങാൻ പാടില്ല. എന്നാലും ബസ്സിലിരുന്നുറങ്ങിയപ്പോഴും ക്ലാസ്സിലിരുന്നുറങ്ങിയപ്പോഴും കിട്ടിയ സുഖം അതൊരു സുഖം തന്നെയായിരുന്നു. സ്കൂളിൽ പോയിരുന്ന കാലത്തെ ഏറ്റവും വലിയ അസൂയ വീട്ടിലെ പൂച്ചകളോടായിരുന്നു. ചുരുണ്ടുകൂടി 10 മണിവരെ അവർക്കുറങ്ങാം. ആരും വിളിച്ചുണർത്തുക കൂടിയില്ല. ട്യൂഷനുള്ളതുകൊണ്ട് ഞായറാഴ്ചകൾ കൂടി നേരാമണ്ണം ഉറങ്ങാൻ കഴിയാതെ പോയ കുട്ടിക്കാലം. ഇപ്പോഴും അതെ, കണ്ണിലുറക്കം വന്നു തുടങ്ങിയാലും ഉറങ്ങാൻ പറ്റാതെ ഓരോരോ കാര്യങ്ങൾ. നഷ്ടപ്പെടുന്ന ഉറക്കത്തെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഇഷ്ടം. അത്രമേലിഷ്ടം.

ബുൾഫ്രോഗ്സ് അഥവാ കാളത്തവളകൾ, ഡോൾഫിനുകൾ തുടങ്ങിയവയൊന്നും ഉറങ്ങാറില്ലെന്ന് പറയുന്നു. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന പേരിൽ ഒരു സിനിമയുണ്ട്. ഉറുമ്പുകൾ ഉറങ്ങാറില്ലേ? ഉറങ്ങാറുണ്ടെന്നതാണ് സത്യം. പക്ഷേ പാതിരാത്രിയിൽ ഉണർന്നെണീറ്റ് നോക്കിയാലും അവ വരിവെച്ച് പോകുന്നത് കാണാം. നിദ്രയുടെ നീരാഴി നീന്തിക്കടന്നവരാകാം ഈ ഉറുമ്പുകൾ എന്ന് തോന്നിയിട്ടുണ്ട്. നിദ്രതൻ നീരാഴി എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട്. ഇഷ്ടം, അത്രമേലിഷ്ടം ആ ഗാനം.

എപ്പോഴും ഉറങ്ങുന്ന ജീവികളുണ്ട്. ഇര പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുരുണ്ട് കിടന്നുറങ്ങുന്ന പാമ്പുകൾ, സിംഹങ്ങളും അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. സ്ലോത്ത്, ബ്രൗൺ ബാറ്റ്, പെരുമ്പാമ്പ് തുടങ്ങിയവയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഉറക്കം തന്നെയാണ്. ഏതോ നിദ്രതൻ, പൊന്മയിൽ പീലികൾ, ദീർഘമായി തലോടുന്ന അത്തരം ശാന്തമായ ഉറക്കങ്ങൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: അമിതമായി ഉറങ്ങുന്നവരുണ്ട്, അപ്രതീക്ഷിതമായി ഉറക്കം വരുന്ന അവസ്ഥയുമുണ്ട്. ഉറക്കത്തിനിടയിൽ ശ്വാസനാളത്തിലെ ചെറിയ ചില തടസ്സങ്ങൾ കാരണം ഉറക്കം തടസ്സപ്പെടുന്ന സ്ലീപ്പ് അപ്നിയ അനുഭവിക്കുന്നവരുമുണ്ട്. കാലു കുടഞ്ഞും കാലു കഴിച്ചും ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. ഡ്രൈവിങ്ങിനിടയിലൊക്കെ പെട്ടെന്നുണ്ടാകുന്ന നാർക്കോലെപ്സി എന്ന അവസ്ഥ അപകടങ്ങൾക്കുള്ള കാരണമായേക്കാം. ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ടി വരുമ്പോൾ പാട്ടുപാടി തന്നെങ്കിൽ ഉറങ്ങാമായിരുന്നു എന്ന് വരെ തോന്നാം. ആരുടെയോ പാട്ടിനായി കൊതിക്കുന്ന ആ കാൽപ്പനിക നിദ്രയെ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഉത്സവരാത്രികളിലാണ് ഒട്ടും ഉറങ്ങാതിരുന്നിട്ടുള്ളത്. ഉത്സവപ്പറമ്പിൽ നാടകം കണ്ടുകൊണ്ട് നിന്നുറങ്ങിയിട്ടുണ്ട്. ഇരുന്നുറങ്ങി കസേരയിൽ നിന്ന് വീണുപോയിട്ടുമുണ്ട്. ഉറങ്ങിപ്പോയതുകൊണ്ട് 4 സ്റ്റോപ്പ് കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന അവസ്ഥയുമുണ്ട്. ഉറക്കം ഒരു രസം തന്നെയാണ്, ഒരിക്കലും പുതുമ പറ്റാത്ത രസം. ജീവിതത്തിലെന്നും മടുപ്പിക്കാത്ത, കൊതിയോടെ കാത്തിരിക്കുന്ന ആ പ്രതിഭാസത്തെ

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീ കുടുംബത്തോടോ സമൂഹത്തോടോ ഇല്ല എന്ന് പറയുമ്പോൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ അത് വളരെ ലളിതമായൊരു തീരുമാനമായി തോന്നാം. സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവൾ സ്വയം തീരുമാനിക്കുന്നു. ഇഷ്ടമില്ലാത്തത് നിരസിക്കുന്നു. സ്വന്തം സമയം, ശരീരം, തൊഴിൽ, പ്രണയം, പണം, ജീവിത രീതി എന്നിവയിൽ അവകാശം ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ഇല്ല പലപ്പോഴും അവളുടെ ഉള്ളിൽ അത്ര ലളിതമായിരിക്കില്ല. ചിലപ്പോൾ ഒരു വാതിലടയ്ക്കുന്ന പോലെ തോന്നുന്ന ആ തീരുമാനം അവളുടെ ഉള്ളിൽ വർഷങ്ങളായി വളർത്തിയെടുത്ത സ്നേഹത്തെയും കടമയെയും കുടുംബബോധത്തെയും ഒരേ സമയം ചോദ്യം ചെയ്യുന്നതായി മാറും. അതാണ് സ്വയംഭരണത്തിലേക്കുള്ള സ്ത്രീയുടെ യാത്രയിലെ ഏറ്റവും വേദനാജനകമായ ഭാഗങ്ങളിലൊന്ന്. പുറത്തുള്ള എതിർപ്പിനേക്കാൾ ഉള്ളിലെ കുറ്റബോധം. ചെറുപ്പം മുതലേ പല പെൺകുട്ടികളും പഠിക്കുന്നത് സ്വന്തം സന്തോഷത്തെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകാനാണ്. ആരെങ്കിലും വിഷമിച്ചാൽ ആശ്വസിപ്പിക്കണം. വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ഒത്തുതീർപ്പാക്കണം. മാതാപിതാക്കളെ നിരാശപ്പെടുത്തരുത്. ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ പരിഗണിക്കണം. മക്കളുടെ ആവശ്യങ്ങൾക്കായി സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെക്കണം. കുടുംബത്തിൽ സമാധാനം നിലനിർത്തണം. ഇങ്ങനെ നല്ല പെൺകുട്ടി, നല്ല ഭാര്യ, നല്ല അമ്മ എന്നീ വേഷങ്ങളിലൂടെ സ്ത്രീയുടെ വ്യക്തിത്വം ക്രമേണ മറ്റുള്ളവരുടെ ക്ഷേമവുമായി ബന്ധിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ അവൾ സ്വന്തം ആവശ്യത്തിനായി ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനൊപ്പം മറ്റൊരു ചിന്തയും വരുന്നു. ഞാൻ തെറ്റ് ചെയ്യുകയാണോ? ഇഷ്ടമില്ലാത്ത വിവാഹത്തെ നിരസിച്ചാൽ അച്ഛനെയും അമ്മയെയും വേദനിപ്പിച്ചോ? ജോലി ഉപേക്ഷിക്കാതെ തുടരാൻ തീരുമാനിച്ചാൽ കുഞ്ഞിനോട് ഞാൻ അനീതി ചെയ്യുകയാണോ? അനീതിയായ ഒരു കുടുംബത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചാൽ കുടുംബത്തെ തകർക്കുന്നത് ഞാനാണോ? സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ ഞാൻ സ്വാർത്ഥിയായിപ്പോയോ? ഇവിടെയാണ് കുറ്റബോധം വെറും ഒരു വ്യക്തിഗത വികാരമല്ലാതാകുന്നത്. അത് ആന്തരികവൽക്കരിക്കപ്പെട്ട സാമൂഹിക പ്രതീക്ഷകളുടെ ശബ്ദമായി മാറുന്നു.

ഒരിക്കൽ പുറത്തുനിന്ന് കേട്ടിരുന്ന നീ ഇങ്ങനെ ചെയ്യണം എന്ന ശബ്ദം പിന്നീട് അവളുടെ ഉള്ളിൽ നിന്ന് തന്നെ കേൾക്കാൻ തുടങ്ങുന്നു. ആരും കുറ്റപ്പെടുത്താത്തപ്പോഴും അവൾ സ്വയം കുറ്റപ്പെടുത്തുന്നു. ആരും തടയാത്തപ്പോഴും അവൾക്ക് സ്വന്തം കാലുകൾക്ക് ചങ്ങൽ അനുഭവപ്പെടുന്നു. ഇതുകൊണ്ടാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അവൾക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടോ എന്ന ചോദ്യം മാത്രം മതിയാകാത്തത്. മറ്റൊരു ചോദ്യം കൂടി ചോദിക്കണം, ആ തീരുമാനമെടുത്തതിന് ശേഷം കുറ്റബോധമില്ലാതെ ജീവിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടോ? കാരണം അവകാശം ലഭിക്കുന്നത് ഒന്നാണ്, ആ അവകാശം മാനസികമായി ഉപയോഗിക്കാൻ കഴിയുന്നത് മറ്റൊന്നാണ്. സ്ത്രീയുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഈ സംഘർഷം പലപ്പോഴും രണ്ട് ശരികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഒരു വശത്ത് സ്വന്തം ആഗ്രഹം, മറുവശത്ത് സ്നേഹിക്കുന്നവരോടുള്ള ഉത്തരവാദിത്തം, രണ്ടും അവൾക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുമ്പോൾ അവൾക്ക് ഒരു ഭാഗം ജയിക്കുന്നതായും മറ്റൊരു ഭാഗം തോൽക്കുന്നതായും തോന്നുന്നു. കുടുംബത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അവൾക്ക് ചിലപ്പോൾ സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടതുപോലെ തോന്നാം. സ്വന്തം ജീവിതത്തെ തിരഞ്ഞെടുക്കുമ്പോൾ കുടുംബത്തെ വഞ്ചിച്ചുവെന്ന തോന്നലുണ്ടാകാം. ഇതാണ് ആന്തരികമായ മോറൽ കോൺഫ്ലിക്റ്റ്. ഇതിന്റെ വേദന മനസ്സിലാക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ വർഷങ്ങളായി തന്റെ മൂല്യം മറ്റുള്ളവർക്കായി എത്രമാത്രം ഉപകാരപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അളക്കപ്പെട്ട ഒരാൾക്ക് പെട്ടെന്ന് എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി മാറ്റം മാത്രമല്ല, സ്വന്തം സ്വത്വത്തെ പുനർനിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ഇവിടെയാണ് സ്വാർത്ഥതയും സ്വയം പരിപാലനവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയേണ്ടത്. സ്വന്തം ആവശ്യങ്ങൾക്കും വികാരങ്ങൾക്കും അതിരുകൾക്കും പ്രാധാന്യം നൽകുന്നത് സ്വാർത്ഥതയല്ല, മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിഷേധിച്ച് സ്വന്തം താൽപ്പര്യം മാത്രം നടപ്പാക്കുന്നതാണ് സ്വാർത്ഥത. എന്നാൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളോടൊപ്പം സ്വന്തം ആവശ്യങ്ങൾക്കും തുല്യമായ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത് സ്വയംഭരണമാണ്. ഒരു സ്ത്രീ ഇല്ല എന്ന് പറയുമ്പോൾ അവൾ മറ്റൊരാളെ വെറുക്കണമെന്നില്ല. അവൾക്ക് മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ അവരുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കാതിരിക്കാം. ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ എതിർപ്പ് പറയാം.

മക്കളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിനായി സമയം കണ്ടെത്താം. കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ കുടുംബത്തിലെ അനീതിയെ ചോദ്യം ചെയ്യാം. സ്നേഹവും അനുസരണവും ഒന്നല്ല.

ഒരു ബന്ധത്തിന്റെ ആരോഗ്യത്തെ അളക്കേണ്ടത് അതിലെത്രമാത്രം വിട്ടുകൊടുത്തു എന്നതുകൊണ്ടല്ല, എത്രമാത്രം സ്വതന്ത്രമായി പരസ്പരം നിലനിൽക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സ്ത്രീയുടെ സ്വയംഭരണത്തെ കുടുംബവിരുദ്ധതയായി കാണുന്ന സമീപനം മാറേണ്ടതുണ്ട്. ഒരു സ്ത്രീ സ്വന്തം ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ കുടുംബം തകർന്നു പോകണമെന്നില്ല, മറിച്ച് ബന്ധങ്ങൾ അധികാരത്തിന്റെയും കുറ്റബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാതെ പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കപ്പെടാനുള്ള അവസരമാണത്. എന്നാൽ ഈ മാറ്റം ആദ്യം സംഭവിക്കേണ്ടത് സ്ത്രീയുടെ ഉള്ളിലാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന തിരിച്ചറിവ് ചിലപ്പോൾ മോചനത്തിന്റെ തുടക്കമാണ്. എല്ലാവരും എന്നെ അംഗീകരിക്കണമെന്നില്ല, എന്റെ തീരുമാനം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ഒരാളെ നിരാശപ്പെടുത്തിയേക്കാം, എങ്കിലും അതുകൊണ്ട് ഞാനൊരു മോശം മനുഷ്യയാകുന്നില്ല. ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മറ്റുള്ളവരുടെ നിരാശയെ സ്വന്തം കുറ്റമായി കാണുന്നിടത്തോളം കാലം സ്ത്രീക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല. സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധം ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമാകില്ല. ചിലപ്പോൾ പുതിയൊരു തീരുമാനം എടുത്തതിന് ശേഷവും പഴയ ശബ്ദങ്ങൾ ഉള്ളിൽ തുടരും. എന്നാൽ ഓരോ തവണയും സ്വന്തം അതിരുകൾ സംരക്ഷിക്കുകയും സ്വന്തം ആവശ്യങ്ങൾക്ക് ഇടം നൽകുകയും ഇല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ പഴയ ശബ്ദത്തിന്റെ ശക്തി കുറയാം. അപ്പോൾ പതുക്കെ ഒരു പുതിയ വാക്യം ഉള്ളിൽ രൂപപ്പെടും. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ എന്നെയും സ്നേഹിക്കാം. അതിലാണ് സ്ത്രീയുടെ സ്വയംഭരണത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപം. കുടുംബത്തെ ഉപേക്ഷിക്കാതെ തന്നെ സ്വന്തം ജീവിതത്തെ സ്വന്തമാക്കാം. സ്നേഹത്തെ നിരസിക്കാതെ തന്നെ അതിരുകൾ സ്ഥാപിക്കാം. കടമകൾ നിറവേറ്റിക്കൊണ്ട് തന്നെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് ഇടം നൽകാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരാളായിരിക്കുമ്പോഴും സ്വന്തം ജീവിതത്തിന്റെ ഉടമയായി തുടരാം. അവസാനം സ്ത്രീയുടെ മോചനം മറ്റുള്ളവരോട് എനിക്ക് നിങ്ങളെ ആവശ്യമില്ല എന്ന് പറയുന്നതിലല്ല, മറിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്, പക്ഷെ എന്റെ ജീവിതവും എന്റേതാണ് എന്ന് കുറ്റബോധമില്ലാതെ പറയാൻ കഴിയുന്നിടത്താണ് അതിന്റെ യഥാർത്ഥ തുടക്കം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടു ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ ജില്ലകളിലും 5G ശൃംഖല ഇപ്പോൾ ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഇത്തവണത്തെ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. 4 ദിവസം നീളുന്ന പരിപാടി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തിരുവല്ല കവിയൂർ സ്വദേശി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും CWSN വിദ്യാർത്ഥികളുടെ പരീക്ഷാ മുറികൾ താഴത്തെ നിലയിൽ തന്നെ ക്രമീകരിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഇതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ

0: ലിഫ്റ്റ് റാമ്പ് തുടങ്ങിയ സൌകര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമേ മുകൾ നിലയിൽ പരീക്ഷാമുറി അനുവദിക്കാവൂ എന്നും നിർദ്ദേശം നൽകി. ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്ന ദൌത്യത്തിന്റെ പ്രത്യേക ചുമതല ഐ ജി അജിത ബിഗത്തിന്. സഹനം മതി, ഇനി ശബ്ദമുയർത്തേണ്ട സമയമാണ് എന്ന സന്ദേശമാണ് സ്പീക്കപ്പിലൂടെ നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 1973 രാജ്യത്താദ്യമായി വനിതാ പോലീസ് സംവിധാനം ആരംഭിച്ച കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിലെ മറ്റൊരു പ്രധാന ചുവടുവയ്പാണ് സ്പീക്കപ്പ്. സാമ്പത്തികമോ കുടുംബപരമോ ആയ ഭയമൂലം ഒരു സ്ത്രീക്കും നീതി നിഷേധിക്കപ്പെടാത്ത വിധം ശക്തമായ ഇടപെടലാകും സ്പീക്കപ്പ് ദൌത്യസേനയിലൂടെ കേരള പോലീസ് നടത്തുക. ഗാർഹിക അതിക്രമം തടയുക, അതിജീവിതകൾക്ക് നിയമസഹായവും കൌൺസിലിംഗും ഉറപ്പാക്കുക, സുരക്ഷിതമായ താമസവും ഉപജീവന പിന്തുണയും ലഭ്യമാക്കുക എന്നിവയാണ് സ്പീക്കപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പരാതി എങ്ങനെ നൽകണം, ലഭ്യമായ നിയമസഹായം എന്തൊക്കെയാണ്, തുടർ നടപടികൾ എങ്ങനെ നടക്കും തുടങ്ങിയ കാര്യങ്ങളിൽ പരാതിക്കാർക്ക് സഹായം നൽകും.
0: പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഗോവയിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ നടക്കും. ദശാബ്ദങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിൽ ഹിന്ദി മറാഠി സിനിമകളിലെ മികച്ച പ്രകടനങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. മികച്ച നടൻ, സഹനടൻ എന്നീ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 1999 കാർഗിൽ യുദ്ധകാലത്ത് മറാത്ത ലൈറ്റ് ഇൻഫൻട്രിയിൽ ഓണററി ഓഫീസറായി സേവനമനുഷ്ഠിച്ച നാനാ പടേക്കർ ലഫ്റ്റനന്റ് കേണലായാണ് വിരമിച്ചത്. നാനാ പടേക്കറുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചനമറിയിച്ചു. കേരളത്തിലെ ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ റോഡ്, ഗതാഗത, അടിസ്ഥാന സൌകര്യ വികസനത്തിന് കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ പദ്ധതികൾ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർണായക തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ആവശ്യമായ അനുമതി ഉടൻ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. ജി എസ് ടി തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 11 തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിലെ 14.6 കിലോമീറ്റർ നീളമുള്ള പൂനമല്ലി വടപളനി മെട്രോ പാതയുടെ ഉദ്ഘാടനവും പളനി, പരമക്കുടി, നാമക്കൽ, അംബാസമുദ്രം, വെല്ലൂർ കന്റോൺമെന്റ് എന്നീ റെയിൽവേ സ്റ്റേഷനുകളുടെ അമൃത് ഭാരതി പദ്ധതി പ്രകാരമുള്ള നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം നിർവഹിക്കും. പ്രശസ്ത സംഗീതജ്ഞനും രാജ്യസഭാ എംപിയുമായ ഇളയരാജയുടെ മ്യൂസിക് റിസർച്ച് സെന്ററും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മഴക്കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ രണ്ടാം വിള കൃഷി ഇറക്കുന്നതിൽ വ്യക്തത തേടി പാലക്കാട് ജില്ലയിലെ കർഷകർ. ജലസേചനം സാധ്യമാകുമെന്ന ഉറപ്പിനനുസരിച്ച് വിള ഇറക്കാനാവൂ എന്നതാണ് ജില്ലയിലെ കർഷകരുടെ നിലപാട്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജില്ലയിലെ രണ്ടാം വിള നെൽകൃഷി പൂർണ്ണമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. 35,000 ഹെക്ടർ സ്ഥലത്താണ് രണ്ടാം വിള കൃഷി ഇറക്കുക. ഡാമുകളിലെ ജലനിരപ്പ് കുറവാണെന്നതും ഒന്നാം വിളയ്ക്ക് തന്നെ മലമ്പുഴ അടക്കമുള്ള ഡാമുകൾ തുറക്കേണ്ടി വന്നതുമാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. തുലാവർഷം കൂടി ചതിച്ചാൽ ജലസേചനം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ കൃഷി ജലസേചന വകുപ്പുകളുടെ യോഗം വിളിച്ച് ജില്ലാ ഭരണകൂടം ജലസേചനത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം.
0: സ്വാതന്ത്ര്യസമര സേനാനി സോഷിയോ വാസു അന്തരിച്ചു. 103 വയസ്സായിരുന്നു. കോഴിക്കോട് ചെറുവണ്ണൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. സ്കൂൾ കാലത്ത് തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ചെറുവണ്ണൂരിൽ സോഷിയോ എന്ന പേരിൽ തയ്യൽക്കട തുടങ്ങിയ അദ്ദേഹം പിന്നീട് ആ പേരിൽ അറിയപ്പെടുകയായിരുന്നു. കേരള പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനം കൊക്കൂൺ 2026 നാളെ കൊച്ചിയിൽ തുടക്കമാകും. രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ സുരക്ഷാ ഹാക്കിംഗ് സമ്മേളനങ്ങളിലൊന്നായ കൊക്കൂൺ 2 ദിവസങ്ങളിലായി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ കൊക്കോൺ കോൺഫറൻസിൽ പങ്കെടുക്കും. പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പുകൾ, വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ, കുട്ടികൾക്കായുള്ള കിഡ് ഗ്ലോ ബോധവൽക്കരണ പദ്ധതി എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കൊക്കോണിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഇന്ന് വൈകിട്ട് 6 വരെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നടത്താനാകും. പൊതുജനങ്ങൾക്കും രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. എന്നാൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകില്ലെന്ന് സംഘാടകർ അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾക്കെതിരെ പോരാടുക, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ.
0: തിരുവനന്തപുരം നഗരസഭാ രജിസ്റ്ററിൽ കൌൺസിലർ ആർ സുഗതന്റെ ഒപ്പ് വ്യാജമായി ഇട്ടെന്ന ആരോപണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് മേയർ വി വി രാജേഷ്. എൽഡിഎഫ് കൌൺസിലർ എസ് പി ദീപക്കിനെതിരെ 5 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജി. സംഭവത്തിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. നവരാത്രി പൂജയോടനുബന്ധിച്ച വിഗ്രഹ ഘോഷയാത്രകൾക്ക് തുടക്കമായി. ശുചീന്ദ്രം 300 നങ്ക ദേവി വിഗ്രഹ ക്ഷേത്രത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും നാളെ തേവാരക്കെട്ടിൽ സരസ്വതീദേവി, വേളിമല കുമാരസ്വാമി, 300 നങ്കാദേവി എന്നീ വിഗ്രഹങ്ങളുമായി ഘോഷയാത്ര കേരളത്തിലേക്ക് തിരിക്കും. കുഴിത്തുറ, കളിയിക്കാവിള, പാറശാല, നെയ്യാറ്റിൻകര വഴി സഞ്ചരിക്കുന്ന ഘോഷയാത്ര ഈ മാസം 11 വൈകുന്നേരത്തോടെ നവരാത്രി മണ്ഡപത്തിൽ എത്തിച്ചേരും. നവരാത്രി പൂജകൾക്കും പള്ളിവേട്ട ചടങ്ങുകൾക്കും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങൾ മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങി എഴുന്നള്ളിക്കും. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും രാജ്യത്ത് ശ്രദ്ധേയമായ വളർച്ചയുണ്ടായതായി റബ്ബർ ബോർഡ്. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപ്പാദനത്തിൽ ലോകത്ത് 6-ാം സ്ഥാനത്തും ഉപഭോഗത്തിൽ 2-ാം സ്ഥാനത്തുമാണ് ഇന്ത്യയെന്ന് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ നടന്ന പ്രതിമാസ IMPCC യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപന മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണ സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ വെച്ച് ഒക്ടോബർ 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. ടൈ കേരളയും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 70285888862 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ 31 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി 4ാം ഘട്ടം സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബീസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബീസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. ആധവനാട് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വച്ച് ശാസ്ത്രീയ കറവ പശു പരിപാലനം എന്ന വിഷയത്തിൽ ഇന്നും നാളെയും ഒക്ടോബർ 8-9 തീയതികളിൽ 2 ദിവസത്തെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 0494-296-2296 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വച്ച് ഒക്ടോബർ 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. നായ്ക്കുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നായ്ക്കളുടെ പരിശീലനം, പ്രജനനം, ജന്തുജന്യ രോഗങ്ങളുടെ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. പരിശീലനത്തിൽ താൽപ്പര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04-829-2343-23 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കരുണാസായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുവസമിതി തിരുവനന്തപുരം ജില്ലയുടെ സഹകരണത്തോടെ മാനസിക ആരോഗ്യ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ വെച്ച് ഒക്ടോബർ 9 വൈകുന്നേരം 5 മണിക്ക് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ കെ കൃഷ്ണകുമാർ മാനസിക ആരോഗ്യ സന്ദേശം നൽകും. കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, എക്സിബിഷൻ സ്റ്റാളുകൾ എന്നിവ പരിപാടിയുടെ ആകർഷകത്വം കൂട്ടും. ഒക്ടോബർ 10 കരുണാസായിൽ പ്രത്യേക മാനസിക ആരോഗ്യ പരിപാടികൾ സംഘടിപ്പിക്കും. എക്സൈസ് വകുപ്പ് വെള്ളനാട് ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് നടത്തുന്ന കുവക്കുടി ഹാപ്പിനെസ് പാർക്കിൽ കരുണാസായി സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാതിനിധ്യ സ്വഭാവം വിളിച്ചോതുന്ന അവൾ എന്ന ശില്പം സ്ഥാപിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇതോടൊപ്പം ഉണ്ടാവും. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,000 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപ്പര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ വെള്ളനാട് 6955543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ karunasai@gmail.com എന്ന വിലാസത്തിൽ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരുണാസായി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ടെലികോം മേഖലയിലുണ്ടായ വിപ്ലവകരമായ പരിഷ്കരണങ്ങൾ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞ മൊബൈൽ ഫോണുകളിലൂടെ നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ നിലവിൽ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 25 കോടിയോളം വിദ്യാർത്ഥികളെ ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലയിലും നിലവിൽ 5G സേവനം ലഭ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: 2023 में मैंने बताया था कि भारत कैसे 5G रोल आउट से 5G रीच आउट की दिशा में आगे बढ़ रहा है और आज हम सभी देख रहे हैं देश के हर जिले तक 5G कनेक्टिविटी पहुंच चुकी है. आज 5.5 लाख से अधिक बेस स्टेशन भारत में है जहां से 5G नेटवर्क ऑपरेट कर रहा है और मोबाइल इंटरनेट स्पीड 2022 की तुलना में 10 गुना बढ़ी है.
0: ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. 4 ദിവസം നീളുന്ന പരിപാടിയിൽ 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. 57th ജി എസ് ടി കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജി എസ് ടി തർക്ക പരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കരണങ്ങളെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്യുന്നത്. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ വൻ മുന്നേറ്റം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ജോഷ് ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ TB കേസുകളുടെ എണ്ണത്തിൽ 21% കുറവ് രേഖപ്പെടുത്തിയതായും ശ്രീ നദ്ദ വ്യക്തമാക്കി.
2: പ്രധാനമന്ത്രി മോദിജിനെ ഇസ് ബാത് കോ ബഹുത് സ്പഷ്ട രൂപ സേ ഇംഗിത് കിയാ ബതായാ കി TB മുക്ത ഭാരത് ബനാനാ ഹൈ ഔർ ഇസ് അഭിയാൻ കേ ലിയേ हमारी जन भागीदारी होनी चाहिए, पीपल्स पार्टिसिपेशन होना चाहिए. कि अभी जो वर्ल्ड हेल्थ ऑर्गेनाइजेशन की जो TB रिपोर्ट आई है उसमें भारत में TB का इंसिडेंस जो है इंडिया में उसमें जो घटाव आया है वो 21% है और ग्लोबल डिक्लाइन जो है वो 12% है.
0: 11 സംസ്ഥാനങ്ങളിലെ 55 ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. 1932 ഒക്ടോബർ 8 സ്ഥാപിതമായത് മുതൽ രാജ്യത്തിന്റെ ആകാശ സീമകൾക്ക് കാവലൊരുക്കുന്ന വ്യോമസേനയ്ക്ക് ആദരം അർപ്പിക്കുന്നതിനായാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സിന്ദൂരിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. വ്യോമസേനയുടെ വീര്യവും അചഞ്ചലമായ കർത്തവ്യബോധവും രാജ്യത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖരും വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ അറിയിച്ചു. നൂതന ഉപകരണങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും ഉപരിയായി വ്യോമയോദ്ധാക്കളിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ യഥാർത്ഥ കരുത്ത് കുടികൊള്ളുന്നതെന്ന് എയർ ചീഫ് മാർഷൽ എ പി സിംഗ്. ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിൽ നടന്ന വ്യോമസേനാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിയന്തര സാഹചര്യം നേരിടാൻ വ്യോമസേന സദാ ജാഗരൂകമാണെന്നും ആകാശത്തിന്റെ കാവൽക്കാരെന്ന നിലയിൽ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സേനയ്ക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഗോവയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. ഹിന്ദി മറാഠി ചലച്ചിത്രങ്ങളിൽ അതുല്യ പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം പരിന്ത, ക്രാന്തിവീർ, അഗ്നിസാക്ഷി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഏറെ ജനപ്രീതി നേടി. ക്രാന്തിവീറിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ അദ്ദേഹം മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരവും രണ്ട് തവണ സ്വന്തമാക്കി. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. നാനാ പടേക്കറുടെ വിയോഗത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ശക്തവും ആഴമാർന്നതുമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ മനുഷ്യജീവിതത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങൾ അഭ്രപാളികളിൽ എത്തിച്ച അതുല്യ നടനായിരുന്നു അദ്ദേഹമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകുന്നേരം 4 മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സുസ്ഥിര ഊർജ്ജ രംഗത്ത് പരിവർത്തനങ്ങൾക്ക് മാറ്റമൊരുക്കുന്ന അന്താരാഷ്ട്ര സൌരോർജ സഖ്യത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശം.
4: 2015 നവംബറിൽ നടന്ന COP21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന് തുടക്കമിട്ടത്. ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയിൽ സൌരോർജ്ജത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ചുവടുവയ്പ്. സൌരോർജ്ജം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവുമാണ് സഖ്യം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. 129 രാജ്യങ്ങൾ നിലവിൽ ഇതിൽ അംഗങ്ങളാണ്. ആഗോളതലത്തിൽ കാർബൺ വികിരണം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളിലും അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം നിർണായക പങ്ക് വഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടു ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ സേവനങ്ങൾക്കുള്ള നിയന്ത്രണ ചട്ടക്കൂട് വിവേചനപരമാണെന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണങ്ങൾ തികച്ചും നീതിയുക്തവും വിവേചനരഹിതവുമാണെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 കളി ആരംഭിക്കുക. 5 പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. മൂന്നാം 2020 മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസെക്സ് 851 പോയിന്റ് താഴ്ന്നും നിഫ്റ്റി 310 പോയിന്റ് ഇടിഞ്ഞും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. യമനിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ ജനജീവിതം പ്രതിസന്ധിയിലാക്കിയതിനെ തുടർന്ന് ഓഗസ്റ്റ് 1 ഇതുവരെ 184,000 പേർ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ. ദുരിതബാധിതരായ 1.26 ലക്ഷത്തിലധികം ആളുകൾക്ക് ജീവൻ രക്ഷാ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള വിഭവങ്ങൾ പര്യാപ്തമല്ലെന്നും UN മാനുഷിക കാര്യ ഏകോപന ഓഫീസ് മുന്നറിയിപ്പ് നൽകി.
5: നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗ മുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
6: ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ക്ലബുകളും സൗഹൃദ കൂട്ടായ്മകളും.
2: എല്ലാ രാജ്യങ്ങൾക്കും ദേശീയ ഗാനമുണ്ട്. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ദേശീയ ഗാനം ജപ്പാനിൽ ആലപിച്ചിരുന്ന കിങ്കോവോ ആണെന്ന് കരുതുന്നു. 9-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലാണ് കിങ്കോവോ രചിക്കപ്പെട്ടത് എന്നും വിശ്വസിക്കുന്നു. ജപ്പാന്റെ ദേശീയ ഗാനത്തിനും ജോർദാന്റെ ദേശീയ ഗാനത്തിനും 4 വരികൾ മാത്രമാണ് ഉള്ളത്. ബ്രിട്ടീഷ് ദേശീയ ഗാനം ആരംഭിക്കുന്നത് ഗോഡ് സേവ് ദ ക്വീൻ എന്നാണ്. രാജ്ഞിയെ ദൈവം രക്ഷിക്കട്ടെ എന്നർത്ഥം. ബ്രിട്ടൻ പോലെ ജോർദാനും രാജകീയ ഗാനമാണ് ദേശീയ ഗാനമായി ഉപയോഗിക്കുന്നത്. ഔദ്യോഗികമായി ആദ്യം അംഗീകരിക്കപ്പെട്ട ദേശീയ ഗാനം സ്പാനിഷിന്റേതാണ്. ബയാമയുടെ ഗാനമാണ് ക്യൂബയുടെ ദേശീയ ഗാനം. എല്ലാ മനസ്സുകളുടെയും അധിപന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഇന്ത്യയുടെ ദേശീയ ഗാനം ലോകരാഷ്ട്രങ്ങളുടെ ദേശീയ ഗാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായതാണെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. 1911 ഡിസംബർ 27 കൽക്കട്ടയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 28-ാം വാർഷിക സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത്. വൈകാരിക മൂർച്ചയോടെ ആയിരങ്ങൾ ഹർഷാരവങ്ങൾ മുഴക്കി സ്വീകരിച്ചു. ശ്രോതാക്കളെ അഭിമാന പുളകിതമാക്കിയ ഗാനത്തെ ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ടാഗോർ തന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ധർമ്മഗീത എന്ന കാവ്യസമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ജനഗണമനയ്ക്ക് കൂടുതൽ പ്രസിദ്ധിയും പ്രസക്തിയും കൈവന്നത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ന്യൂഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ആലപിക്കപ്പെട്ടതോടെയാണ്. ജനഗണമനയുടെ ആലാപന രീതിക്രമത്തെ കുറിച്ച് INA ബാൻഡ് സെറ്റിന് നേതാജി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. INA ഭാഗമായി നേതാജി ജപ്പാനിലും ജർമ്മനിയിലും ജനഗണമന ആലപിച്ചു. ജനഗണമന ദേശീയ ഗാനമെന്ന നിലയിൽ ലണ്ടൻ ഫിൽ ഹാർമോണിയം ഓർക്കസ്ട്രയെ കൊണ്ട് ട്യൂൺ ചെയ്ത് റെക്കോർഡ് ചെയ്യിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1947 ന്യൂയോർക്കിൽ വച്ച് ഐക്യരാഷ്ട്ര സമ്മേളനത്തിൽ ഇന്ത്യൻ ദേശീയ ഗാനം മുഴങ്ങിക്കേട്ടപ്പോൾ വിദേശ പ്രതിനിധികൾ ആവേശോജ്വലരായി ഗാനത്തെ അഭിനന്ദിക്കുകയും അതിന്റെ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുകയും ചെയ്തു. സമസ്ത ജനങ്ങളുടെയും മനസ്സിന്റെ അധിപനും ഭാരതത്തിന്റെ ഭാവി വിധാതാവുമായ അങ്ങ് ജയിച്ചാലും. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മഹാരാഷ്ട്രം, ദ്രാവിഡം, ഒറീസ, ബംഗാൾ എന്നീ പ്രദേശങ്ങളും വിന്ധ്യ, ഹിമാലയം എന്നീ പർവ്വതങ്ങളും യമുന, ഗംഗ എന്നീ നദികളും ഇന്ത്യാ സമുദ്രത്തിലെ കുതിച്ചുയരുന്ന തിരമാലകളും അങ്ങയുടെ ശുഭനാമത്തിൽ ഉണരുന്നു. അങ്ങയുടെ ശുഭ ആശംസകൾക്ക് അഭിലഷിക്കുന്നു. അങ്ങയുടെ ജയഗീതങ്ങൾ പാടുന്നു. അല്ലയോ, ജനസമൂഹത്തിന് മംഗളം പ്രദാനം ചെയ്യുന്നവനെ, ഭാരതത്തിന്റെ ഭാഗ്യവിധാതാവെ, അങ്ങ് ജയിച്ചാലും ജയിച്ചാലും ജയിച്ചാലും എന്നാണ് അർത്ഥം. ഇന്ത്യാ ഗവൺമെന്റ് നിയമിച്ച വിദഗ്ധ കമ്മിറ്റിയുടെ ശുപാർശയനുസരിച്ച് അവസാനം 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചു. വന്ദേമാതരത്തിന് തുല്യ പദവി നൽകുകയും വന്ദേമാതരം പ്രഭാതഗീതമായി അംഗീകരിക്കുകയും ചെയ്തു. ദേശീയ ഗാനത്തിന് വളരെ പ്രത്യേകതയുണ്ട്. അതിൽ എന്തോ ഒരു ജീവനും ചലനവും ഉണ്ട് എന്നായിരുന്നു 1948 ഓഗസ്റ്റ് 25 പാർലമെന്റിൽ ദേശീയ ഗാനത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ചത്. ശരിയാണ്, ജീവനും ചലനവുമുള്ള ദേശീയ ഗാനം പ്രൗഢമാണത്, അഭിമാനമാണത്. കേട്ടാൽ ആരായാലും അറിയാതെ എണീറ്റു നിന്ന് ബഹുമാനിച്ചു പോകുന്ന അത്യുജ്ജലമായ ദേശീയ ഗാനം.
0: ക്ലബുകളും സൗഹൃദ കൂട്ടായ്മയും. അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

0: അമ്മയെ അറിയാൻ, അമ്മുമ്മമാരും അമ്മായിയമ്മമാരും കേൾക്കാൻ.
1: ജീവിതം കണ്ണുനീരാണെന്നോ? കാലമേ നീ തന്നെ പറയൂ, സൂര്യനും ഞാനും ചിരിക്കുന്ന കണ്ടോ? ലോകമേ നീ നിന്റെ കണ്ണീർ തുടയ്ക്കൂ. ഏതെങ്കിലും വാരികയിൽ കവിത അച്ചടിച്ചാൽ കവിയുടെ പേരിനൊപ്പം വിലക്കമത്തു വീട് എന്നുകൂടി വയ്ക്കണം. വിലക്കമത്തു വീട് ഇന്നില്ല. കാർത്യായനി അമ്മയുടെ കുടുംബ വീടിരുന്ന സ്ഥലത്ത് വലിയ റെസ്റ്റോറന്റ് വന്നു. എന്നാലും പേരിനോടൊപ്പം വിലക്കമത്ത് എന്ന് വയ്ക്കണം. അതൊരോർമ്മയുടെ രക്തം കിനിയുന്ന നനവാണ്. ഇന്ന് അമ്മ, അമ്മുമ്മ, അമ്മായിയമ്മ എന്ന പംക്തിയിൽ ഒരമ്മയുടെ കഥയാണ് കാർത്യായനി അമ്മയുടെ കഥ. ഓർമ്മകൾ നമ്മൾക്ക് കാലം പകരുന്ന കണ്ണുനീരല്ലെന്നറിയൂ. പിന്നെയും ജീവിതം മുന്നോട്ടു പോകുവാൻ ഈശ്വരൻ നൽകുന്ന ശക്തി നേരിന്റെ നാവായിരിക്കുമ്പോഴല്ലേ നാടിന് കൂട്ടായിരിക്കൂ. സ്ഫുടമായി വാക്കുകൾ എടുത്തുവച്ച് കാർത്യായനി അമ്മ അവരുടെ കവിതകൾ ചൊല്ലി. ലളിതമായ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, ചില നിർദ്ദേശങ്ങൾ. ജീവിതത്തോടുള്ള ഏറ്റവും പോസിറ്റീവായ സമീപനമായിരുന്നു അതെല്ലാം. റാൻഡി പോഷിനെ കുറിച്ച് കുറെ നേരം സംസാരിച്ചു. പിന്നെ സ്വന്തം ജീവിതത്തിന്റെ പർവ്വങ്ങളും കാണ്ഡങ്ങളും കടന്നുള്ള യാത്ര. കോളേജ് ലെക്ചറർ ആകാനായിരുന്നു കുട്ടിക്കാലത്തെയുള്ള ആഗ്രഹം. വന്നു പെട്ടത് മാർക്കറ്റിൽ മീൻ വിൽപ്പനക്കാരിയായി. നോക്കുന്നതൊന്ന്, കാണുന്നതൊന്ന്, കാലഘടികാര ചലനത്തിൽ നമ്മൾ കടം കൊണ്ട ജീവിതം നാടകം താനെ. കുറ്റബോധമോ നിരാശയോ തോന്നിയിട്ടില്ല. മക്കളെ പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചു. രണ്ട് പെൺമക്കളും ഉദ്യോഗസ്ഥരാണ്. ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചു. കോൺട്രാക്ടറായിരുന്നു. വസ്തുവും ആഭരണങ്ങളുമെല്ലാം വിറ്റ് ഭർത്താവ് ഉണ്ടാക്കിയ കടങ്ങൾ തീർത്തു. എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തെ നോക്കി അമ്പരന്ന് നിൽക്കുകയായിരുന്നു. എന്നും മീൻ കൊണ്ടുവരുന്ന കല്യാണിയോട് ഞാൻ കൂടെ വരട്ടെ മീൻ നിൽക്കാൻ എന്ന് ചോദിച്ച ദിവസം കല്യാണി കരഞ്ഞു. കാർത്യായനി കരഞ്ഞില്ല. വീട് വീടാന്തരം മീൻ കൊണ്ടുപോകാൻ കല്യാണി സമ്മതിച്ചില്ല. മാർക്കറ്റിൽ മീൻകാരികളുടെ അടുത്ത് കൊണ്ടിരുത്തി. മീനിന്റെ ജീവശാസ്ത്രവും രസതന്ത്രവും പിന്നെ അതിന്റെ സാമ്പത്തിക ശാസ്ത്രവും. ദുരഭിമാനമില്ലാത്ത ഏതൊരാൾക്കും ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഈ ലോകത്ത് അന്തസ്സായി ജീവിക്കാമെന്ന് കാർത്യായനി അമ്മ പറയുന്നു. സ്കെയിൽ വെച്ച് അളന്നെടുത്ത ജീവിതം. ഭർത്താവ് മരിച്ചതിന്റെ അടുത്ത മാസം പത്രം നിർത്തി. പാലും വേണ്ടെന്ന് വെച്ചു. കുട്ടികൾ ഇരുന്ന് പഠിക്കുന്ന മുറിയിലും അടുക്കളയിലും മാത്രം ബൾബ് കത്തി. ഫ്രിഡ്ജ്, ഫാൻ, മിക്സി എല്ലാം നിശ്ചലം. ചെലവ് ചുരുക്കി. ചുരുക്കിയെന്ന് പറഞ്ഞാൽ അതൊരു വെട്ടിച്ചുരുക്കൽ തന്നെയായിരുന്നു. മക്കളുടെ പുസ്തകങ്ങൾ അവരോടൊപ്പം ഇരുന്ന് വായിച്ചു. ഒരു കവിത പോലും എഴുതി സൂക്ഷിച്ചില്ല. പക്ഷെ എല്ലാം മനസ്സിലുണ്ട്. തണുത്ത ഒരു കാറ്റുമതി അത് പെയ്തിറങ്ങാൻ. ലോകം വാമനൻ മൂന്നടി കൊണ്ടല്ലേ അളന്നത്, ജീവിതം ഞാൻ രണ്ടടി കൊണ്ടളന്നു. ആത്മവിശ്വാസവും കഠിനാധ്വാനവും. ഫ്രിഡ്ജും ഫാനുമെല്ലാം ഓരോന്നായി ഓണായി തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഒരുക്കമുണ്ടെങ്കിൽ മനസ്സിന് മെരുക്കമുണ്ടാവും. മെരുക്കമുണ്ടെങ്കിൽ എല്ലാം തിരിച്ചെടുത്തിടാം. ഒരിക്കൽ പകച്ചും പതറിയും കൺമുൻപിൽ ഇരുട്ടാർന്നു നിന്ന ജീവിതത്തെ കാർത്യായനിയമ്മ തിരിച്ചെടുത്തിരിക്കുന്നു. ഒരുപാട് അലങ്കാരത്തോടെയും വർണ്ണപ്പകിട്ടോടെയും അവരിത് ആഘോഷിക്കുന്നു. സ്നേഹത്തിന്റെ മഴ നനഞ്ഞ് മക്കളും മരുമക്കളും ഒപ്പം കൂടുന്നു. മീൻകാരിത്തള്ളയുടെ മക്കളാണെന്നതിൽ അഭിമാനമേയുള്ളൂ ഇരുവർക്കും. അമ്മയെക്കുറിച്ച് മക്കൾക്ക് പരാതി ഒന്നേ ഉള്ളൂ. മീനിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും അമ്മ കവിത ചൊല്ലിയിട്ടില്ല. കാർത്യായനി അമ്മയ്ക്ക് അതിന് മറുപടിയുണ്ട്. മീനും മക്കളും എന്റെ ജീവിതത്തിലെ സത്യങ്ങളാണ്. കവിത ഭാവനയും സങ്കല്പവുമാണ്. ഹൃദയത്തിന്റെ ഭിത്തികളിൽ ജീവിതത്തെയും കവിതയെയും കാർത്യായനി അമ്മ ചേർത്തു പിടിക്കുന്നു. നിത്യേന കണക്കെഴുതി സൂക്ഷിക്കുന്ന പുസ്തകമുണ്ട്. അതിൽ EMS പടം, അതിനടുത്ത് കല്യാണിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. കടലിടുക്കിലും കാറ്റുളഞ്ഞെല്ലാം ഒടുങ്ങിലും ആളുന്ന തീയിൽ ഞാൻ നീറിയെന്നാകിലും നീ തന്ന ഹൃദയമെൻ ഹൃദയത്തിനുള്ളിൽ ഞാൻ ഒരു നാളും ഉടയാതെ കാത്തുവെക്കും. ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ്. ചായയും വടയും ചീരയും മീനും പോലെ ലളിതം. പക്ഷെ പെട്ടെന്നങ്ങനെ അളന്നെടുക്കാനായില്ലെന്ന് വരും.
2: അമ്മയറിയാൻ അമ്മുമ്മമാരും അമ്മായിയമ്മമാരും കേൾക്കാൻ. അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കരുണ സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
0: തമിഴകത്തിൽ ശ്രോതാക്കൾക്ക് ഇന്ന് കേൾക്കാം വൈരമുത്തു രചിച്ച ഗാനങ്ങൾ.

0: സാമൂഹിക സേവനത്തിന്റെയും ആകാശവിധാനങ്ങളിൽ ശുക്രതാരങ്ങളായി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിലൂടെ, അവരുടെ സംഭാവനകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ പാട്ടിന്റെ തോണിയേറി ഒരു യാത്ര. ഒരേ ഒരു താരം എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും.
1: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കള കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

ചെമ്പരത്തിപ്പൂവും കറുകവയൽ കുരുവിയും മുറ്റത്തെ ചക്രമാവുകയൊക്കെ എഴുതിയേക്കുന്ന ഞാൻ ഏതോ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു വന്ന മനുഷ്യനാണെന്നാണ് പൊതുവെ ഒരുപാട് പേര് ധരിച്ചു വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഗ്രാമത്തിലും ഒരു രാത്രിയിലധികം ഞാൻ താമസിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് അങ്ങനെ ഒരു പശ്ചാത്തലവും ഇല്ല. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന കലൂര്, ഞാൻ ജനിക്കുന്ന കാലത്ത് ഏകദേശം ഒരു ഗ്രാമപ്രദേശം തന്നെയായിരുന്നു. ആ ഗ്രാമീണ പശ്ചാത്തലമായിരിക്കാം എൻ്റെ പാട്ടുകളിൽ ഈ ഗ്രാമീണ ബിംബങ്ങളെ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കലൂര് നമ്മുടെ മാതൃഭൂമി പ്രസ്സിന് എതിർവശത്തായിട്ട് ആസാദ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ വലിയൊരു പറമ്പിൻ്റെ നടുക്ക് പഴയൊരു തറവാട്, അവിടെ കുറേ മനുഷ്യരുള്ളൊരു വീട്. വീട്ടിലാദ്യം റേഡിയോ വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എഴുതിയതാരാണ് സുജാത എന്ന ആ പാട്ടാണ് ആദ്യം അതിൽ വരുന്നത്. പാട്ട് ആ വീട് മുഴുവൻ പാട്ടായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം അച്ഛനും വലിയച്ഛന്മാരും ഇളയച്ഛന്മാരും എല്ലാവരും നാടകവും പാട്ടിൻ്റെയും ഒക്കെ ആൾക്കാരായിരുന്നു. ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു പിക്ചറ്, അച്ഛനുമായിട്ടുള്ള രാത്രി ഒരു നടത്തമുണ്ട് വീടിൻ്റെ മുറ്റത്തൂടെ. അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ വെൽത്തുമ്പിൽ തൂങ്ങി മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ്റെ കൂടെ നടക്കും. ആ നടപ്പിൽ അച്ഛൻ പഴയ നാടകഗാനങ്ങൾ മൂളിക്കൊണ്ടായിരുന്നു നടന്നിരുന്നത്. കായലിനക്കരെ പോവാൻ എനിക്കൊരു കളിവെള്ളമുണ്ടായിരുന്നു, ശർക്കരപ്പന്തലിൽ തേൻമഴ പൊഴിയും, ഇങ്ങനെയുള്ള പാട്ടുകൾ അച്ഛനും പാട്ട് എന്ന് പറയുന്ന പാട്ട് കഴിഞ്ഞിട്ട് പാട്ടില്ലാത്ത അച്ഛന് ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും അച്ഛൻ്റെ കൂടെ പാട്ടുണ്ടാവും. അങ്ങനെ ഒപ്പം തന്നെ അച്ഛൻ്റെ ഇളയ അനിയനുണ്ടായിരുന്നു ഷാജി എന്ന് പറഞ്ഞിട്ട്, മരിച്ചുപോയി ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു. എനിക്ക് തോന്നുന്നു ഷാജി ഇളയച്ഛൻ മരിക്കുമ്പോൾ 24 വയസ്സോ മറ്റൊക്കെ ഉള്ളൂ. പക്ഷേ ഷാജി ഇളയച്ഛൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കും. അപ്പോൾ എനിക്കന്ന് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഒരു ഫ്ലൂട്ടല്ലേ ഒരാൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഇളയച്ചൻ്റെ റൂമിൽ മതിൽ മുഴുവൻ ഇങ്ങനെ നിരനിരയായിട്ട് ഫ്ലൂട്ട് ഉണ്ടാവും, പല വലിപ്പത്തിലുള്ള ഫ്ലൂട്ട്. കുറേ കഴിഞ്ഞപ്പോഴാണ് പല വലിപ്പത്തിലുള്ള ഫ്ലൂട്ടാണ് പല ടോണുകൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായത് പിന്നീടാണ്. പക്ഷേ ഈ പറയുന്ന പാട്ടുകളെല്ലാം വളരെ മനോഹരമായിട്ട് ഇളയച്ചൻ അതിൽ വായിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ് അവിടുത്തെ ആ ഒരു തോടും ചുറ്റുപാടും സർപ്പക്കാവും ഒക്കെയുള്ള ഒരു തറവാടായിരുന്നു ഞങ്ങളുടെ അച്ഛൻ്റെ വീട്. അച്ഛൻ്റെ വീട് എല്ലാവരും അത് കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ എന്താ വീട് വെച്ചു അങ്ങോട്ട് മാറുന്നു എന്ന് വന്നിട്ടും ഞാൻ തിരിച്ചു പോയില്ല, ഞാൻ അവരുടെ കൂടെ പോയില്ല, ഇവിടെ ഇളയച്ചൻ്റെ കൂടെ. കാരണം ഇളയച്ചനോട് അത്രമാത്രം ഇഷ്ടമായിരുന്നു. കാരണം ഇളയച്ചൻ വന്നു കഴിഞ്ഞാൽ എന്താ ഓഫീസിൽ പോയി വന്നു കഴിഞ്ഞാലും ഒക്കെ ഈ ഫ്ലൂട്ടും മ്യൂസിക്കും ഒക്കെ തന്നെ ആയിരുന്നു. അപ്പം അത് വിട്ടുപോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛനും അമ്മയും സഹോദരിമാരെല്ലാം പാലാരിവട്ടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ മാത്രം, ഞാനും ഇളയച്ചനും പണ്ട് അന്ന് 10-60 പേരൊക്കെ ഒരു വീട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്ക്. ആ വീട് ഇന്ന് ഒഴിഞ്ഞിട്ട്, ആ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ പിള്ളേരൊക്കെ കിടക്കുന്ന നടുക്കത്തൊരു റൂമുണ്ട്, അതിൻ്റെ ഏറ്റവും നടുക്കൊരു ഫാൻ കമ്പിയിൽ തൂക്കിയിട്ടാണ് ഫാനിങ്ങനെ പാതി, കാരണം അത്ര പൊക്കമാണ് അതിൻ്റെ റൂഫിൽ. അവിടുന്ന് കമ്പി തൂക്കിയിട്ട് ഒരു ഫാൻ, എല്ലാവരും നിരന്ന് ഇങ്ങനെ കിടക്കും. രാവിലെ എന്നിട്ട് എല്ലാവരും പായൊക്കെ മുടക്കി വെക്കുക. അങ്ങനെയുള്ള ഒരു ആ വീട് നിശബ്ദമായി പിന്നീട് എല്ലാവരും ഒഴിഞ്ഞു, അച്ഛൻ്റെ അമ്മയും ഈ ഇളയച്ചനും മാത്രമായി. അതിനിടയിലാണ് ഇളയച്ചൻ സുഖമില്ലാതായി. 24 വയസ്സ് ആ സമയത്ത് തന്നെ ഇളയച്ചൻ മരിച്ചു. മരിച്ച് എല്ലാവരും അമ്മയെല്ലാം പലരുടെ നിർത്തി. മരണം കഴിഞ്ഞ് പോകാൻ നേരത്ത് അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാനും വരണുണ്ടെന്ന്. കാരണം ഇളയച്ചനില്ലാത്ത തറവാട് എനിക്ക് പിന്നെ ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അങ്ങനെ

0: അതോടുകൂടി കലൂരുപേക്ഷിട്ട് ഞാൻ പാലാരോടത്തേക്ക്. അതായിരുന്നു എൻ്റെ കലൂർ ജീവിതവും ഗ്രാമവും ഒക്കെ ആയിട്ടുള്ള ബന്ധം. പാലാരോടത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഇന്നത്തെ കലൂർ സ്റ്റേഡിയമോ മെട്രോയോ ഒന്നും വരുന്നതിന് മുൻപുള്ള കാലമാണത്. പക്ഷെ അവിടെ വേറൊരു ലോകം എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. അത് എരൂർ വാസുദേവ് എന്ന് പറയുന്ന വലിയച്ഛനും അദ്ദേഹത്തിൻ്റെ മുറി മുഴുവൻ പുസ്തകങ്ങൾ. വലിയച്ഛൻ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. അതുകൊണ്ടിട്ട് അന്ന് നമ്മൾ നിശ്ചയിച്ചു, അന്ന് എനിക്ക് ഒരു എട്ട് വയസ്സുള്ള കാലമാണ്, മൂന്നാം ക്ലാസ്സിലോ എട്ട് വലിയ. അന്ന് നമ്മൾ നിശ്ചയിച്ചു ആരെങ്കിലും ആവണമെങ്കിൽ എനിക്ക് വലിയച്ഛനെ പോലെ ആകണം. അച്ഛനെ പോലെ ഒന്നും അല്ല എൻ്റെ മുൻപിലുണ്ടായിരുന്ന ഒരു ആരാധനാമൂർത്തി വലിയച്ഛനായിരുന്നു. കാരണം വലിയച്ഛനെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു. പിന്നീട് മനസ്സിലായത് വലിയച്ഛൻ നാടകങ്ങളൊക്കെ എഴുതും, അതുകൊണ്ടിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എഴുത്തുകാരനാവണം. വലിയച്ഛൻ പത്രക്കാരനായിരുന്നു, പത്രക്കാരനാവണം എന്നുള്ള മോഹവും ആ ഒരു മനസ്സിൻ്റെ സെറ്റിംഗ് വരുന്നത് അവിടെ നിന്നാണ്. കാരണം അച്ഛനെല്ലാം ഒപ്പിട്ടിരുന്നത് ഇംഗ്ലീഷിലാണ്. കൃഷ്ണദാസ് എന്നൊക്കെ, കെ ജി ദാസ് എന്നൊക്കെ പറഞ്ഞു ഒപ്പിട്ടിരുന്നത്. അതേസമയം വലിയച്ഛൻ എരൂർ വാസുദേവ് എന്ന് മലയാളത്തിലാണ്. ആ ബുക്കിലൊക്കെ, ആ ബുക്കിൻ്റെ ആദ്യത്തെ പേജ് മറിച്ച് കഴിഞ്ഞാൽ, പുറഞ്ചട്ടം മറിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പേജിൽ വലിയച്ഛൻ്റെ ഒപ്പുണ്ടാവും, എരൂർ വാസുദേവ് എന്ന് മലയാളത്തിൽ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒപ്പ് മലയാളത്തിലിട്ട് നോക്കി. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ ബുക്കിൻ്റെ ലോകമാണ് പിന്നീട് തുറക്കപ്പെട്ടത്. അത് നമ്മളെ ഒരു ഏകാന്തതയുടെയും ഒരു ഇതിലേക്കാണ് മെല്ലെ കൊണ്ടുപോയത്. ഒരു വശത്തെ ഇളയച്ചൻ്റെ നഷ്ടവും ഇങ്ങനെ ചെറുപ്പത്തിൽ മരണങ്ങളുടെ ഒരു വലിയ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു കലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ. എല്ലാവരും വിട്ടു പോകുമ്പോൾ എനിക്ക് ഈ ഫ്ലാസ്കിൽ ചൂടുവെള്ളവും പാലും ഒക്കെ എടുത്തു വച്ചിട്ട് ഇവരെല്ലാവരും പൊക്കഴിഞ്ഞാൽ അന്ന് എൻ്റെ ഏക ആശ്വാസം റേഡിയോ ആയിരുന്നു. ആ റേഡിയോയിൽ അന്ന് വന്ന ലളിത ഗാനങ്ങൾ, അന്ന് എം ജി രാധാകൃഷ്ണൻ ആരാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, പേര് കേൾക്കാം, കുറേ പേരുകൾ റേഡിയോ ഓൺ ചെയ്താൽ ഞാൻ കേട്ടിരുന്ന പേരുകൾ, വീണ ഗോമതി ചിദംബരം, പിന്നെ ലളിതഗാനം പഠിപ്പിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ, പിന്നെ പലരും, എന്താ സേതുമാധവൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കുറേ റൈറ്റേഴ്സിൻ്റെയൊക്കെ പേരുണ്ടായിരുന്നു. പക്ഷെ അന്ന് കേട്ടിരുന്ന ഒരു പാട്ടുണ്ട്, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ, രാജീവ നയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ എന്ന് പറയുമ്പോഴും എനിക്കിതാ രോമം എഴുന്നേൽക്കുന്നു. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ആ പാട്ട്. അപ്പം എൻ്റെ ഈ പനിയുടെ ചില സമയത്തൊക്കെ പനി ഭയങ്കരമായിട്ട് കൂടിയിട്ട് ബോധമില്ലാതാവുമ്പോഴും ഞാൻ ഈ വരികൾ മൂളിക്കൊണ്ട് ഉണ്ടിരിക്കുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലളിത സംഗീത പാഠമാണ് എൻ്റെ നിമോണിയയുടെ പനിക്കിടക്കയിൽ ഏക ആശ്വാസവും എനിക്ക് സാന്ത്വനവും എല്ലാം ആയിട്ട് മാറിയത്. പാട്ടിന് ഇത്രമാത്രം ഈ ശബ്ദങ്ങൾ, വാക്കുകൾ ഇത്ര മനോഹരമാക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. ഒരു കൊച്ചു പാട്ടിന് നിങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്ന, അസ്വസ്ഥമായി ഈ ലോകത്ത് മുഴുവൻ കറങ്ങി നടക്കുന്ന ഈ മനസ്സിനെ പിടിച്ച് അകത്തേക്ക് ഇരുത്താൻ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇരുത്താൻ ഒരു കുഞ്ഞു പാട്ടിന് സാധിക്കുന്നെങ്കിൽ, ആ ഒരു കുഞ്ഞു പാട്ടിൻ്റെ സ്ട്രെങ്ത് എന്താണ്? അതാണ് ഓരോ നല്ല പാട്ടുകളും മനുഷ്യന് സംഭാവന ചെയ്യുന്നത്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിത ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തളി തുടരുന്നു. കണ്ണാന്തളിയിൽ ഇനി ഒരു നാടകം കേൾക്കാം.
1: കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുന്ന മൂല്യച്യുതിയുടെ നേർക്കാഴ്ച. മാനുഷിക ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം മയക്കുമരുന്നിനും മൊബൈലിനും അടിമയാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതമാണ് എന്ന സന്ദേശം പകർന്നുകൊണ്ടും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും യുവതലമുറ ബഹുമാനിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു നാടകം വെളിപാട്.

വെളിപാടുണ്ടാവാൻ പോണൂന്ന് കേട്ടു. ഈ വെളിച്ചപ്പാടറിയാണ്ട് ആരാ വെളിപാട് നടത്തുന്നത്? വെളിപാടിന് അധികാരി വെളിച്ചപ്പാടാണ്. അമ്മയുടെ അരുളപ്പാടാണ് വെളിപാട്. വെളിച്ചപ്പാടിന്റെ സ്ഥാനം കൈയടക്കി വെളിപാട് നടത്തുന്നത് ആരാ? എന്താ നാടകോ? നാടകത്തിനും വെളിപാടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുകളയാം. കൊള്ളാവുന്ന വെളിപാടാണെങ്കിൽ കണ്ടു പഠിക്കണം. നിങ്ങളോടൊപ്പം ഞാനും നാടകം കാണാം. ദാ വെളിപാട് പറയുന്ന വെളിച്ചപ്പാടും നാടക വെളിപാട് കാണുന്നുണ്ട്. നമുക്ക് കാണാം അല്ലേ?

0: എന്തോ നാടാ ഇത്.
1: ഹേ മാം, ഡാഡ്, നിങ്ങൾ വരണമെന്നില്ല. ഫ്രീ ആകുമ്പോ സാറിന്റെ കൂടെ ഒരു വീഡിയോ ചാറ്റ് ചെയ്താൽ മതി,
0: അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാലും മതി.

0: കേട്ടാ, ബസ് വരാറായി, ഞാൻ പോവാ.
1: ആ ഞാനും വരുന്നു.
2: എടാ നീ എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോ.
3: ആദ്യം അവൻ പല്ല് ചോദിച്ചൊന്ന് ചോദിക്ക്.
2: അതൊക്കെ അവൻ അറിയാ. എടാ രാഹുലെ, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടേ. നിങ്ങൾ എന്തോന്നാ രാവിലെ മൊബൈലിൽ കളിക്കുവാണോ? വല്ല ബ്ലൂ വെയിലും ആണോ?
3: അതൊക്കെ പണ്ടേ കളിച്ചു കഴിഞ്ഞതാ. അതിന്റെ അവസാനമാണല്ലോ നിന്നെ കെട്ടിയത്.
2: ഓ, ഒരു തമാശ. അല്ലെങ്കിലും ഇപ്പൊ നമ്മളെയൊന്നും വേണ്ടല്ലോ. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ.

0: ഓ വന്നോ? എന്താ ലേറ്റ് ആയത്?
1: സാർ കോച്ചിങ്.
0: നന്നായി, കോച്ചി കോച്ചി നടന്നോ. ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? അഞ്ജു, വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ?
2: റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ സാർ.
0: ഗെറ്റ് ഔട്ട്.
2: താങ്ക് യു സാർ.
0: റെഡി
1: സാർ. എ പ്ലസ് ബി പ്ലസ്.
0: നല്ല കോച്ചിങ്. രാഹുൽ
3: സാർ, എ സ്ക്വയർ പ്ലസ് ബി ബി സ്ക്വയർ.
0: മതി മതി, ഈ ഇടയായി നിനക്ക് ഇത്തിരി ഉഴപ്പ് കൂടുന്നുണ്ട്. ഷാരൺ
4: സാർ, എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ.
0: വെരി ഗുഡ്. ഓക്കെ, ഡു സം ക്വസ്റ്റ്യൻസ്.
2: എന്താടാ അവിടെ?
3: ആ ഒന്നുമില്ലടാ.
2: അളയാ, അളി ഒരു സെൽഫി ഇടറാ.
3: ആ ശരി.
0: എന്താ ഇത്? കൊള്ളാം, ക്ലാസ്സിലാണ് സെൽഫി, ഇതാണ് പരിപാടി. നിന്റെ പാരന്റ്സിനെ ഞാൻ ഇന്ന് വിളിച്ച് പറയുന്നുണ്ട്.

0: നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ?
1: അല്ല, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോ അറിയാതെ എങ്ങാനും ബാഗിൽ.
0: അറിയാതെ ഒന്നും അല്ല, അവനെ ശ്രദ്ധിക്കണം. നല്ലവണ്ണം പഠിച്ചോണ്ടിരുന്ന കുട്ടിയാ, ഇപ്പൊ നല്ല ഉഴപ്പാണ്. അനാവശ്യ കൂട്ടുകളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നേ.
1: ഞാൻ ശ്രദ്ധിച്ചോളാം സർ.
2: അമ്മ, ഞാൻ ഇപ്പൊ വരാം. ഫ്രെഡിയുടെ വീട്ടിൽ പോണം.
1: നീ ഇപ്പൊ വന്ന് കേറിയതല്ലേ ഉള്ളൂ.
2: അതിനെന്താ, ഞാൻ ഉടനെ വരാം.
1: നീ ഇപ്പൊ പോകണ്ട.
2: അതെന്താ ഞാൻ പോയാലോ?
1: പോകണ്ടാന്ന് വെച്ചാ പോകണ്ട.
2: അതെന്താ ഞാൻ പോയാലോ?
1: പോകണ്ടാന്നല്ലേ പറഞ്ഞേ.
2: അതെന്താ ഞാൻ പോയാലെന്നാ?

0: എടാ ഫ്രെഡി, നീ കാര്യം പറയടാ.
1: സാധനമൊക്കെ റെഡിയാണ്, കാശ് കൊടുക്കണം. കാശ് എപ്പ തരാ സാധനം തരും? ഡ്രഗ്സിന്റെ കാര്യത്തിൽ കടമില്ല.
0: എടാ കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ കാശ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ.
1: മുമ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കാശുണ്ടെങ്കിലേ കാര്യം നടക്കൂ.
0: അളിയ, നീ കാറാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയത്. എന്താടാ നീ ഇപ്പൊ ഇങ്ങനെ കിട്ടൂലെന്നൊക്കെ പറഞ്ഞാ?
2: നീ എന്താടാ ഫോണിൽ പറഞ്ഞത്?
0: ഒന്നുമില്ല. നിങ്ങൾ എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ?
2: മക്കളെ, ഞാൻ എന്തൊക്കെയാടാ കേൾക്കുന്നത്? നീ ആരോടാ സംസാരിച്ചത്?
0: നാശം, വയസ്സായ വല്ല മൂലയിലും പോയിരിക്കണം.
3: അമ്മേ, അച്ഛാ.
4: എന്താ, എന്തു പറ്റി?
2: ഒന്നുമില്ല, ഒന്ന് തല കറങ്ങിയത്.
3: അതൊന്നും അല്ല, ചേട്ടൻ അമ്മുമ്മയെ പിടിച്ച് തള്ളിയതാ.
4: രാഹുലേ, രാഹുലേ, എന്താടാ ഇത്? ആ ഇങ്ങിതാ.
1: അളിയാ, ഫ്രണ്ടിയാടാ, ഇന്നത്തേക്ക് ഇവിടെ സാധനം ഒപ്പിച്ചു തരാം. കാശില്ല, ഡ്രഗ്സിന്റെ പരിപാടി ഇനിയേ നടക്കൂല.
4: എടാ നിന്നെ ഞാൻ.
2: അവനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട, എല്ലാവർക്കും തിരക്കോടെ തിരക്ക്. സ്നേഹം കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ അവനൊരു മൊബൈൽ ഫോണാണ് വാങ്ങിച്ചു കൊടുത്തത്. മക്കളെ ശ്രദ്ധിച്ചു വളർത്തണം.
3: ഞാൻ മാത്രം ശ്രദ്ധിച്ചാ പോരല്ലോ.
4: ആ ഇനി എന്റെ കുറ്റം.
5: ഹലോ, രാഹുലല്ലേ?
4: അല്ല, അവന്റെ തന്ത. നിനക്ക് എന്തോന്ന് വേണോടാ?
5: ആ തന്തയെ തന്നെയാ വേണ്ടത്. ഇത് പോലീസ് സ്റ്റേഷനിൽ നെസ്സയ്യാ. തന്റെ മോന്റെ കൂട്ടുകാരൻ ഫ്രെഡി എന്നൊരുത്തൻ ഞങ്ങളുടെ പിടിയിലായിട്ടുണ്ട്. ഡ്രഗ്സാണ് കേസ്. തന്റെ മോനും കൂട്ടാളിയാണ്. ഞങ്ങൾ അങ്ങോട്ട് വരണോ അതോ താൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ?
4: ആ ഞാൻ അവനെ കൊണ്ടുവരാം സാർ.
3: അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ.
6: അയ്യോ അച്ഛാ, വേണ്ട അച്ഛാ.
2: അവന് പോലീസിന് കൊടുക്കല്ലേടാ.
0: അച്ഛാ രക്ഷിക്കണം. അമ്മ, ഞാൻ ഒരിക്കലും സാധനം കൈ കൊണ്ടുപോലും തൊടത്തില്ല. എന്നെ കൊണ്ടുപോവല്ലേ. അമ്മ അച്ഛനോട് പറയ്, ഞാൻ തെറ്റ് ചെയ്യൂല അച്ഛാ.
4: എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം.
7: കണ്ടില്ലേ നാടക വെളിപാട്? ഒരു കുടുംബം മുഴുക്ക കണ്ണീര് കുടിക്കണു. നഞ്ചെന്തിന് നാനാഴി, ഒന്നു മതി. പഠിക്കേണ്ട പ്രായത്തിൽ എന്തിനീ പൊല്ലാപ്പ് പരിപാടി? ജീവിതം കുട്ടിച്ചോറാക്കല്ലേ കുട്ടികളെ. നാടക വെളിപാടിതു നാടിൻ വെളിപാട്, നാടക വെളിപാടിതു നാടിൻ വെളിപാട്.
8: മൊബൈലിനും മയക്കുമരുന്നിനും അടിയറ വച്ച് നീർക്കുമിളകൾ പോലെ പൊട്ടിച്ചിതറുവാനുള്ളതല്ല ദൈവം തന്ന ഈ വിലയേറിയ ജീവിതം. ഈ ദുരന്തത്തിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്ക് പറന്നുയരാം.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

കണ്ണാന്തളിയിൽ ഇനി പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

0: വയലാർ രാമവർമ്മയുടെ ഗാനങ്ങളിൽ പ്രണയം എത്രമാത്രം ഭൗമികവും എന്നാൽ അതേസമയം സ്വർഗീയവുമാകാം എന്നതിന്റെ ഉദാത്തമായ ചിത്രീകരണമാണ് ദത്തുപുത്രൻ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രചന നിർവഹിച്ച സ്വർഗത്തേക്കാൾ സുന്ദരമാണീ സ്വപ്നം വിടരും ഗ്രാമം എന്ന ഗാനം. തന്റെ പ്രണയിനി വസിക്കുന്ന ഗ്രാമത്തെ കവി സ്വർഗത്തേക്കാൾ മഹത്തരമായി കണ്ട് പ്രകൃതിയിലെ ഓരോ ഘടകത്തോടും അവൾ എത്ര സുന്ദരിയാണെന്ന് ചോദിക്കുന്ന രീതി ഈ ഗാനത്തിന് അന്യാദൃശ്യമായ സൗന്ദര്യം നൽകുന്നു. ഗാനത്തിന്റെ പ്രധാന പ്രമേയം പ്രണയത്തിന്റെ മഹത്വമാണ്. സ്വർഗത്തേക്കാൾ സുന്ദരമാണീ സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാം എൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. ഈ ഗ്രാമം കേവലം മനോഹരം മാത്രമല്ല, അത് സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. ഈ ഗ്രാമത്തിന് ഈ സൗന്ദര്യം ലഭിക്കുന്നത് അത് പ്രേമവതിയാം തന്റെ പ്രിയ കാമുകി താമസിക്കുന്നത് കൊണ്ടാണ്. പ്രണയത്തിന്റെ സാന്നിധ്യം ഭൗമികമായ ഒരിടത്തെ സങ്കല്പത്തിലെ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാക്കുന്നു. ഈ ഗ്രാമം വെറും യാഥാർത്ഥ്യമല്ല, മറിച്ച് സ്വപ്നം വിടരുന്ന ഇടമാണ്. പ്രണയിനിയുടെ സാമീപ്യം കവിയുടെ ജീവിതത്തിന് സ്വപ്നസമാനമായ സൗന്ദര്യവും പ്രതീക്ഷയും നൽകുന്നു. ഗാനത്തിന്റെ ഓരോ ഖണ്ഡികയിലും കവി പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നായികയുടെ സൗന്ദര്യം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് സ്ഥാപിക്കുന്നത്. അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റെ, പുതിയൊരു ലജ്ജയിൽ മുങ്ങിപ്പൊങ്ങും പൂമയി കണ്ടിട്ടുണ്ടോ? നായിക കുളിക്കുന്ന പുഴക്കടവിലൂടെ അലഞ്ഞൊറിഞ്ഞൊഴുകുന്ന പൂങ്കാറ്റിനോടാണ് കവി ആദ്യമായി ചോദിക്കുന്നത്. കാറ്റിന് എവിടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ ചോദ്യത്തിലൂടെ വയലാർ നായികയുടെ സൗന്ദര്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. പൂങ്കാറ്റ് കണ്ടത് നായികയുടെ ഭൗതികമായ രൂപമല്ല, മറിച്ച് പുതിയൊരു ലജ്ജയിൽ മുങ്ങിപ്പൊങ്ങുന്ന പൂമയി, അതായത് പൂപോലുള്ള ശരീരമാണ്. നാണത്തിന്റെ ആവരണം സൗന്ദര്യത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു എന്ന ദർശനം ഇവിടെയുണ്ട്. രണ്ടാമത്തെ ഖണ്ഡികയിൽ പ്രണയിനിയുടെ മനസ്സും വികാരങ്ങളുമാണ് കവിയുടെ അന്വേഷണ വിഷയം. അവൾ കൊടുക്കാൻ പുടവയുമായി അരികിലെത്തും പൊൻവയിലെ, അനുരാഗത്തിൻ മധുരം നിറയെ ഹൃദയം കണ്ടിട്ടുണ്ടോ? പ്രഭാതത്തിലെ പൊൻവയിൽ നായികി കൊടുക്കാനുള്ള പുതിയ പുടവയുമായി എത്തുന്നതായി കവി സങ്കല്പിക്കുന്നു. പ്രകൃതി നായികയുടെ ദിനചര്യയിൽ പങ്കുചേരുന്നുണ്ട്. നായികയുടെ ഭൗതിക സൗന്ദര്യത്തിനപ്പുറം അവളിലെ വികാരമാണ് ഇവിടെ പ്രധാനം. പ്രണയത്തിന്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം പൊൻവയിൽ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം കവിക്ക് അവളെക്കുറിച്ച് അറിയേണ്ടത് അവളുടെ ആന്തരിക സൗന്ദര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അവസാന ഖണ്ഡികയിൽ പ്രകൃതിയിലെ ഏറ്റവും സുഗന്ധമുള്ള ചെടികളിലൊന്നായ കൈതപ്പൂവിനോടാണ് കവി ചോദിക്കുന്നത്. അവൾക്ക് നൽകാൻ പൂക്കളുമായി അകലെ നിൽക്കും പൂക്കൈതേ, പുതിയൊരു ദാഹം പൂമ്പൊടി പൂശും പുഞ്ചിരി കണ്ടിട്ടുണ്ടോ? കൈതപ്പൂവ് നായികയ്ക്ക് നൽകാൻ പൂക്കളുമായി അകലെ നിൽക്കുന്നു. പൂമ്പൊടി പൂശിയ അതിന്റെ സുഗന്ധം പോലെയാണ് നായികയുടെ പുഞ്ചിരി. ഇവിടെ കവി വർണ്ണിക്കുന്നത് സാധാരണ പുഞ്ചിരിയല്ല, പുതിയൊരു ദാഹം പൂമ്പൊടി പൂശുന്ന പുഞ്ചിരിയാണ്. പ്രണയത്തിന്റെ പുതിയൊരു അഭിലാഷം അല്ലെങ്കിൽ കാത്തിരിപ്പ് ആ പുഞ്ചിരിയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ പുഞ്ചിരിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി എന്ന ഗാനം പ്രണയിനിയെ പ്രകൃതിയിലെ ഓരോ ദൃശ്യങ്ങളുമായി കൂട്ടിക്കെട്ടുന്നു. കാറ്റ്, വെയിൽ, കൈതപ്പൂവ് എന്നിവയെല്ലാം കാമുകന്റെ സംഭാഷണത്തിലെ പങ്കാളികളായി മാറുന്നുണ്ട്. ഇത് ഗാനത്തിന് ഒരു നാടകീയവും അതേസമയം അതീവ ലാവണ്യവുമുള്ള ഭാവം പകരുന്നു. ലജ്ജ, ഹൃദയത്തിലെ മധുരം, ദാഹത്തിന്റെ പുഞ്ചിരി എന്നിങ്ങനെയുള്ള ആന്തരിക ഭാവങ്ങളെ ബാഹ്യപ്രകൃതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് വയലാർ പ്രകൃതിയുടെ സൗന്ദര്യവും പ്രണയത്തിന്റെ ശക്തിയും ഒരുപോലെ ആഘോഷിക്കുന്നു. പ്രണയമുള്ള ഒരിടമാണ് യഥാർത്ഥ സ്വർഗമെന്ന് ഈ ഗാനം നമ്മോട് മൃദുലമായി പറയുന്നു.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്. റാൻഡി പോഷ് എന്ന മനുഷ്യൻ കാർണഗി മെലോൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസർ എന്നതിലുപരി ജീവിതത്തെ പ്രത്യാശയുടെ കണ്ണുകളിലൂടെ നോക്കിക്കണ്ട ഒരു വലിയ പോരാളിയായിരുന്നു. പാൻക്രിയാറ്റിക് ക്യാൻസർ ബാധിച്ച് തന്റെ ആയുസ് മാസങ്ങളിൽ ഒതുങ്ങുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹം തളർന്നുപോയില്ല. പകരം വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഒരു വലിയ പാഠപുസ്തകം രചിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഈ പുസ്തകം കേവലം ഒരു മരണമൊഴിയല്ല, മറിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ജീവിതരേഖയാണ്. റാൻഡി പോഷ് തന്റെ പ്രഭാഷണത്തിലൂടെയും തുടർന്നുണ്ടായ ഈ പുസ്തകത്തിലൂടെയും ലോകത്തോട് സംവദിച്ചത് മരണത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന കുട്ടിക്കാലത്തെ സ്വപ്നങ്ങളെ, എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നതിനെക്കുറിച്ചാണ്. ജീവിതത്തിൽ നാം നേരിടുന്ന ഓരോ വെല്ലുവിളികളെയും തടസ്സങ്ങളെയുമല്ല, മറിച്ച് ആ തടസ്സങ്ങളെ നാം എങ്ങനെ കാണുന്നു എന്നതിനെയാണ് അദ്ദേഹം ഈ കൃതിയിൽ വിശകലനം ചെയ്യുന്നത്. ഇഷ്ടിക മതിലുകൾ എന്ന പ്രയോഗത്തിലൂടെ അദ്ദേഹം നൽകുന്ന സന്ദേശം വളരെ ലളിതവും എന്നാൽ അർത്ഥവത്തുമാണ്. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴിയിൽ മതിലുകൾ ഉയരുന്നത് നമ്മെ തടയാനല്ല, മറിച്ച് ആ ലക്ഷ്യം നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് സ്വയം തെളിയിക്കാനാണ്. നമ്മെപ്പോലെ അത്രയധികം ആഗ്രഹമില്ലാത്തവരെ പുറത്തു നിർത്താനാണ് അത്തരം മതിലുകൾ ഉള്ളതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തന്റെ മക്കളായ ഡിലൻ, ലോഗൻ, ക്ലോയി എന്നിവർക്ക് വേണ്ടി ഒരു പാരമ്പര്യം കരുതി വയ്ക്കാൻ ആഗ്രഹിച്ച ഒരച്ഛന്റെ ഹൃദയമിടിപ്പുകൾ ഈ പുസ്തകത്തിന്റെ ഓരോ വരികളിലും നമുക്ക് കേൾക്കാം. അച്ഛൻ എന്ന നിലയിൽ അവർക്ക് നൽകാൻ കഴിയാത്ത സ്നേഹവും ഉപദേശങ്ങളും ഒരു പുസ്തകത്തിലൂടെ കൈമാറാൻ അദ്ദേഹം ശ്രമിച്ചു. പരാജയങ്ങളെ അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല, പകരം അവയെ അനുഭവങ്ങൾ എന്നാണ് അദ്ദേഹം വിളിച്ചത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിക്കാത്തപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അനുഭവമാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പരാജയങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ്. ജീവിതം നമുക്ക് നൽകുന്ന ഓരോ തിരിച്ചടിയും ഒരു പാഠമാണെന്നും അതിൽ നിന്ന് പഠിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമയത്തിന്റെ വിലയെക്കുറിച്ച് റാൻഡി പൂഷ് നൽകുന്ന മുന്നറിയിപ്പുകൾ വളരെ പ്രധാനമാണ്. സമയം വളരെ പരിമിതമാണെന്നും അത് പരാതികൾ പറയാനോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ ഉള്ളതല്ലെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. പരാതികൾ പറയുന്നത് ഒരു തന്ത്രമല്ലെന്നും അത് നിങ്ങളുടെ സമയം കളയുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. പകരം ആ സമയം കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് വേണ്ടത്. റാൻഡി പൂഷിന്റെ ഈ കൃതി ഒരു വ്യക്തിയുടെ ആന്തരിക പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുന്ന രീതിയുമായി ചേർത്ത് വായിക്കാൻ സാധിക്കും. നമ്മുടെ മസ്തിഷ്കത്തിലെ യുക്തിപരമായ ചിന്തകളെ നിയന്ത്രിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എങ്ങനെ വൈകാരികമായ തളർച്ചകളെ മറികടന്ന് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. മരണം ഉറപ്പായ സാഹചര്യത്തിലും തന്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ക്രിയാത്മകമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചത് തന്റെ മനസ്സിനെ വർത്തമാന നിമിഷത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ്. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്ന ഒരാൾ എങ്ങനെയാണോ തന്റെ വികാരങ്ങളെ മുൻവിധികളില്ലാതെ നിരീക്ഷിക്കുന്നത്, അതുപോലെ റാൻഡി തന്റെ രോഗാവസ്ഥയെ നിരീക്ഷിക്കുകയും അതിനിടയിലും ജീവിക്കാനുള്ള വഴി കണ്ടെത്തുകയും ചെയ്തു. നന്ദി പറയുന്നതിലും മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നതിലും അദ്ദേഹം കാട്ടിയ വിനയം ഏതൊരു മനുഷ്യനും മാതൃകയാക്കാവുന്നതുമാണ്. തന്റെ ജീവിതത്തിൽ താൻ കണ്ടുമുട്ടിയ ഓരോ മനുഷ്യരോടും തന്റെ വിജയത്തിന് പിന്നിൽ നിന്നവരോടും അദ്ദേഹം പുലർത്തിയ കൃതജ്ഞത ഈ പുസ്തകത്തെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും റാൻഡി പോഷ് കാണിച്ച ഊർജ്ജസ്വലത അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥയേക്കാൾ ശക്തമായ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയുടെ തെളിവാണ്. ഞാനൊരു പ്രൊഫസറാണ്, എനിക്ക് പഠിപ്പിക്കാനേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലോകത്തിന് നൽകിയ ഈ അവസാനത്തെ പാഠം തലമുറകളോളം നിലനിൽക്കുന്ന ഒന്നാണ്. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ വായനക്കാരന്റെ മനസ്സിൽ അവശേഷിക്കുന്നത് ക്യാൻസറിനോടുള്ള ഭയമല്ല, മറിച്ച് ഇനിയുള്ള നിമിഷങ്ങൾ എങ്ങനെ മനോഹരമായി ജീവിക്കാം എന്ന ആവേശമാണ്. സ്വപ്നങ്ങളെ പിന്തുടരാനും മറ്റുള്ളവരെ സഹായിക്കാനും സത്യസന്ധമായി ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ദി ലാസ്റ്റ് ലെക്ചർ ഒരു വിശുദ്ധ ഗ്രന്ഥം പോലെയാണ്. റാൻഡി പോഷ് തന്റെ പ്രഭാഷണത്തിന്റെ അവസാനം പറഞ്ഞതുപോലെ ഈ പ്രഭാഷണവും പുസ്തകവും ലോകത്തിനുള്ളതല്ല, മറിച്ച് തന്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കിയ ഒരു അമൂല്യ നിധിയാണ്. എന്നാൽ ആ നിധിയിലൂടെ ലോകം മുഴുവൻ ഇന്ന് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നു എന്നത് തന്നെയാണ് റാൻഡി പോഷ് എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. നമ്മുടെ ആന്തരിക വികാരങ്ങളെ നിയന്ത്രിക്കാനും അവബോധപൂർവമായ ഒരു ജീവിതം നയിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ പുസ്തകത്തിലൂടെ കടന്നുപോകേണ്ടതുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ വെച്ച് ഒക്ടോബർ 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. ടൈ കേരളയും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7025888862 7025888872 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ 31 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487243819 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി 4ാം ഘട്ടം സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബീസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബീസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. ആധവനാട് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വച്ച് ശാസ്ത്രീയ കറവ പശു പരിപാലനം എന്ന വിഷയത്തിൽ ഇന്നും നാളെയും ഒക്ടോബർ 8-9 തീയതികളിൽ 2 ദിവസത്തെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 0494-296-2296 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വച്ച് ഒക്ടോബർ 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. നായ്ക്കുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നായ്ക്കളുടെ പരിശീലനം, പ്രജനനം, ജന്തുജന്യ രോഗങ്ങളുടെ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. പരിശീലനത്തിൽ താൽപ്പര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0489-2343-23 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി വാർത്തകൾ. കരുണാസായി വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കരുണാസായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുവസമിതി തിരുവനന്തപുരം ജില്ലയുടെ സഹകരണത്തോടെ മാനസിക ആരോഗ്യ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ വെച്ച് ഒക്ടോബർ 9 വൈകുന്നേരം 5 മണിക്ക് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ കെ കൃഷ്ണകുമാർ മാനസിക ആരോഗ്യ സന്ദേശം നൽകും. കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, എക്സിബിഷൻ സ്റ്റാളുകൾ എന്നിവ പരിപാടിയുടെ ആകർഷകത്വം കൂട്ടും. ഒക്ടോബർ 10 കരുണാസായിൽ പ്രത്യേക മാനസിക ആരോഗ്യ പരിപാടികൾ സംഘടിപ്പിക്കും. എക്സൈസ് വകുപ്പ് വെള്ളനാട് ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് നടത്തുന്ന കുവക്കുടി ഹാപ്പിനെസ് പാർക്കിൽ കരുണാസായി സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാതിനിധ്യ സ്വഭാവം വിളിച്ചോതുന്ന അവൾ എന്ന ശില്പം സ്ഥാപിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇതോടൊപ്പം ഉണ്ടാവും. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,000 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ വെള്ളനാട് 6955543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ karunasai@gmail.com എന്ന വിലാസത്തിൽ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരുണാസായി വാർത്തകൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പുരസ്കാര ഗീതങ്ങൾ, മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
1: പുരസ്കാര ഗീതങ്ങൾ.
2: മൂന്നിലെ മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം യൂസഫലി കെ ചേരിക്കും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കുമായിരുന്നു. ഗസൽ എന്ന ചിത്രത്തിലെ ഗാനത്തിന് യൂസഫലിക്കും പൈതൃകം എന്ന ചിത്രത്തിലെ ഗാനത്തിന് കൈതപ്പുറത്തിനും പുരസ്കാരം ലഭിച്ചു. പൈതൃകത്തിലെ പാട്ട് കേൾക്കാം.

1993 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ബോംബെ രവിക്കായിരുന്നു. ഗസൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് യൂസഫലി കേച്ചേരിയായിരുന്നു. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

കെഎസ് ചിത്രയുമായിരുന്നു. ആകാശദൂത്, പാഥേയം, ചെങ്കോൾ എന്നീ ചിത്രങ്ങളിലെ പാട്ടുകളെ മുൻനിർത്തി യേശുദാസിനും സോപാനം, ചമയം എന്ന ചിത്രങ്ങളിലെ പാട്ടുകളെ മുൻനിർത്തി കെഎസ് ചിത്രയ്ക്കും പുരസ്കാരം ലഭിച്ചു. രാജഹംസമേ എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ, ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് അയർ എന്ന പോഷക മിശ്രിതത്തെക്കുറിച്ച് കേൾക്കാം. കേരളത്തിലെ മണ്ണ് പൊതുവെ ഫലഭൂയിഷ്ഠമാണെങ്കിലും പല പ്രദേശങ്ങളിലും വിളകൾക്കാവശ്യമായ ചില സുപ്രധാന പോഷകങ്ങളുടെ കുറവ് അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ തുടങ്ങിയ ഉപപ്രധാന പോഷകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും അഭാവം വിളകളുടെ വളർച്ചയെയും ഉത്പാദനത്തെയും ഗണ്യമായി ബാധിക്കാറുണ്ട്. ഈ പ്രശ്നത്തിന് ശാസ്ത്രീയമായ പരിഹാരമായി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പോഷക മിശ്രിതമാണ് അയർ അഥവാ സെക്കൻഡറി ആൻഡ് മൈക്രോന്യൂട്രിയൻ മിക്സ്ചർ. വിളകൾക്ക് വളരെ ചെറിയ അളവിൽ മാത്രമേ ഈ മൂലകങ്ങൾ ആവശ്യമുള്ളൂ. എങ്കിലും അവയുടെ അഭാവം ഗുരുതരമായ പോഷകക്കുറവ് ലക്ഷണങ്ങൾക്ക് കാരണമാകും. ഇത്തരം കുറവുകൾ പരിഹരിക്കുന്നതിനും വിളകളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കുന്നതിനുമാണ് അയർ സഹായിക്കുന്നത്. കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ എന്നിവയുടെ സന്തുലിതമായ മിശ്രിതമാണ് ഇതിലുള്ളത്. വാഴ, കുരുമുളക്, തെങ്ങ് തുടങ്ങിയ പ്രധാന കാർഷിക വിളകളിൽ അയർ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. വാഴക്കൃഷിയിൽ വാഴ നട്ട് 2 മാസത്തിന് ശേഷവും 4 മാസത്തിന് ശേഷവും 100 ഗ്രാം വീതം അയർ പ്രയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു വാഴച്ചെടിക്ക് ആകെ 200 ഗ്രാം അയറാണ് ശുപാർശ ചെയ്യപ്പെടുന്നത്. മണ്ണിലെ പോഷകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പല രോഗലക്ഷണങ്ങളും തടയാൻ അയർ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, കാൽസ്യത്തിന്റെ കുറവ് മൂലം വാഴയിലകൾക്ക് കട്ടികൂടുന്നതും ഇലഞ്ഞരമ്പുകൾ അസാധാരണമായി തടിക്കുന്നതുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ അയർ സഹായകമാണ്. അതുപോലെ മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലം ഇലഞ്ഞരമ്പുകൾ പച്ചയായി തുടരുകയും ബാക്കി ഭാഗങ്ങൾ മഞ്ഞ നിറമാകുകയും ചെയ്യുന്ന അവസ്ഥയും അയർ പ്രയോഗത്തിലൂടെ പരിഹരിക്കാനാകും. കുരുമുളക് കൃഷിയിൽ മണികൾക്ക് തിരിപിടിക്കുന്നതിലെ കാലതാമസം കുറയ്ക്കാനും വാഴക്കൃഷിയിൽ കുല വരുന്നതിലെ വൈകൽ ഒഴിവാക്കാനും ഈ പോഷകമിശ്രിതം സഹായിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ മികച്ച വളർച്ചയും ഉത്പാദനവും ലക്ഷ്യമിടുന്ന കർഷകർക്ക് അയർ ഒരു മികച്ച സഹായിയാണ്. മണ്ണിലെ പോഷകക്കുറവ് കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയണമെന്നില്ല. എന്നാൽ ചെടികളുടെ വളർച്ചയിലും വിളവിലും ഉണ്ടാകുന്ന കുറവ് അതിന്റെ സൂചനയായിരിക്കാം. അതുകൊണ്ടുതന്നെ മണ്ണിന്റെ ആരോഗ്യവും വിളകളുടെ ആവശ്യവും മനസ്സിലാക്കി ശാസ്ത്രീയമായ രീതിയിൽ അയർ പോലുള്ള പോഷക മിശ്രിതങ്ങൾ ഉപയോഗിക്കുന്നത് മികച്ച കാർഷിക ഫലങ്ങൾ നേടാൻ സഹായിക്കും.
2: അവതരണം ഷാൽമ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് ഹംപിയുടെ ഓർമ്മകളിലേക്കുള്ള കവാടം കമലാപുരയെക്കുറിച്ച് കേൾക്കാം. ചില സ്ഥലങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങളല്ല, ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള ഒരു വാതിലാണ്. ആ വാതിലിലൂടെ കടന്നു പോകുമ്പോഴാണ് മുന്നിൽ കാത്തിരിക്കുന്ന ചരിത്രത്തിന്റെ വിസ്മയം നമ്മൾ തിരിച്ചറിയുന്നത്. ഹംപിയിലേക്കുള്ള യാത്രയിൽ അത്തരമൊരു കവാടമാണ് കമലാപുര. ഇന്ന് ശാന്തമായ ഒരു ഗ്രാമം പോലെ തോന്നുന്ന ഈ പ്രദേശത്തിന്റെ മണ്ണിനടിയിലും ചുറ്റുമുള്ള കൽശിലകളിലും ഒരിക്കൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രബലമായ സാമ്രാജ്യങ്ങളിലൊന്നിന്റെ ശ്വാസമുണ്ടായിരുന്നു. തുംഗഭദ്രയുടെ തീരങ്ങളിൽ വിജയനഗര സാമ്രാജ്യം പടുത്തുയർത്തിയ മഹാനഗരത്തിന്റെ വിശാലമായ നഗരമേഖലയുടെ ഭാഗമായിരുന്നു കമലാപുര. 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ വിജയനഗരം ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ നിർണായക ശക്തിയായി നിലകൊണ്ടപ്പോൾ അതിന്റെ ജീവിതവുമായി ചേർന്നു നിന്ന പ്രദേശങ്ങളിലൊന്നായിരുന്നു ഇത്. ഇന്ന് ഹംപിയിലെ കൽമണ്ഡപങ്ങളും ക്ഷേത്രങ്ങളും കൊട്ടാരാവശിഷ്ടങ്ങളും കാണാനെത്തുന്ന യാത്രികർക്ക് കമലാപുര ഒരു വിശ്രമ കേന്ദ്രം മാത്രമല്ല, ചരിത്രത്തിലേക്കുള്ള പ്രവേശന ബിന്ദുവാണ്. കമലാപുരയുടെ മണ്ണിൽ ആദ്യം ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അതിന്റെ ജലസ്മരണയാണ്. കമലാപുര തടാകം, വിജയനഗരകാലത്തെ ജലസംഭരണ സംവിധാനങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഈ വലിയ ജലാശയം വെറുമൊരു തടാകമായിരുന്നില്ല. രാജകീയ നഗരത്തിന്റെയും ചുറ്റുമുള്ള കൃഷിയിടങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടുനിന്ന ഒരു പ്രധാന ജലസ്രോതസ്സായിരുന്നു അത്. മഴയെ കാത്തിരുന്ന ഒരു വരണ്ട ഭൂമിയിൽ വെള്ളം ശേഖരിച്ച് സൂക്ഷിക്കാനുള്ള പുരാതന മനുഷ്യന്റെ ബുദ്ധി ഇവിടെ കല്ലിലും മണ്ണിലും ജലത്തിലും എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതത്തെ മനസ്സിൽ സങ്കൽപ്പിക്കാം. ജലത്തിലേക്ക് വീഴുന്ന സൂര്യപ്രകാശം, കൃഷിയിടങ്ങളിലേക്ക് നീങ്ങുന്ന വെള്ളം, അകലെയായി ഉയരുന്ന ക്ഷേത്രഗോപുരങ്ങൾ, കുതിരകളുടെയും ആനകളുടെയും ചലനം, ഒരിക്കലും ഈ പ്രദേശം എത്ര സജീവമായിരുന്നിരിക്കണം. പക്ഷേ കമലാപുരയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഹംപിയുടെ ചരിത്രത്തെ വെറുമൊരു അവശിഷ്ടമായി കാണാതെ അതിന്റെ കഥ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇടങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതാണ്. കമലാപുരയിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ ഹംപിയുടെ ചിതറിക്കിടക്കുന്ന കല്ലുകൾക്ക് ഒരു ക്രമവും കഥയും ലഭിക്കുന്നു. വിജയനഗര കാലഘട്ടത്തിലെ ശില്പങ്ങൾ, നാണയങ്ങൾ, ആയുധങ്ങൾ, വിവിധ പുരാവസ്തുക്കൾ, ഹംപി നഗരത്തിന്റെ മാതൃകകൾ, ഇവയെല്ലാം ഒരിക്കലിവിടെ നിലനിന്നിരുന്ന മഹാനഗരത്തിന്റെ വലിപ്പവും വൈവിധ്യവും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഹംപിയിൽ നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് കല്ലുകളാണ്. മ്യൂസിയത്തിലെത്തുമ്പോൾ ആ കല്ലുകൾക്ക് പിന്നിലെ മനുഷ്യരെ കാണാൻ തുടങ്ങുന്നു. അവർ പണിത നഗരത്തെ, ഉപയോഗിച്ച വസ്തുക്കളെ, ആരാധിച്ച ദേവതകളെ, നടത്തിയ യുദ്ധങ്ങളെ, കൈവരിച്ച കലാപരമായ മികവിനെ ചരിത്രം പതുക്കെ മുഖം വീണ്ടെടുക്കുന്നു. കമലാപുരത്തിനടുത്തുള്ള പട്ടാഭിരാമ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തിരക്കിൽ നിന്ന് മാറി മറ്റൊരു ഹംപിയെ കാണാം. വിശാലമായ മണ്ഡപങ്ങളും നിരനിരയായി നിൽക്കുന്ന ശിലാത്തൂണുകളും കൊത്തുപണികളും ചേർന്ന് വിജയനഗര വാസ്തുവിദ്യയുടെ ഗാംഭീര്യം അവിടെ അനുഭവിക്കാം. വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ തിരക്കിൽ നിന്നകന്നു നിൽക്കുന്ന ഇത്തരം ക്ഷേത്രങ്ങളിലാണ് പലപ്പോഴും ഹംപിയുടെ യഥാർത്ഥ നിശബ്ദത നമ്മളെ തേടിയെത്തുന്നത്. കല്ലുകൾക്ക് പോലും ശബ്ദമുണ്ടെന്ന് തോന്നുന്ന ചില സ്ഥലങ്ങളുണ്ട്. പട്ടാഭിരാമ ക്ഷേത്രത്തിന്റെ തൂണുകൾക്കിടയിൽ നിൽക്കുമ്പോൾ അത്തരമൊരു അനുഭവമുണ്ടാകും. ഒരിക്കൽ ഈ മണ്ഡപങ്ങളിലൂടെ നടന്ന മനുഷ്യരുടെ കാലടികൾ, പ്രാർത്ഥനകളുടെ ശബ്ദം, ഉത്സവങ്ങളുടെ ചലനം എല്ലാം കാലത്തിന്റെ പൊടിക്കടിയിൽ മറഞ്ഞുപോയെങ്കിലും കല്ലുകൾ അതിന്റെ ഓർമ്മ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ. കമലാപുരയിൽ നിന്ന് ഹംപിയുടെ രാജകീയ മേഖലയിലേക്ക് നീങ്ങുമ്പോൾ മറ്റൊരു വിസ്മയം കാത്തിരിക്കുന്നു. ക്വീൻസ് ബാത്ത്, രാജകുടുംബത്തിനായി നിർമ്മിച്ചിരുന്ന ഈ വിശാലമായ കുളിക്കെട്ടിടം വിജയനഗരകാലത്തെ രാജകീയ വാസ്തുവിദ്യയുടെ സവിശേഷ മാതൃകയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ലളിതമായൊരു നിർമ്മിതി പോലെ തോന്നിയാലും അകത്തേക്ക് കടക്കുമ്പോൾ അതിന്റെ രൂപകൽപ്പനയും ജലസംവിധാനവും വാസ്തുശില്പവും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരു സാമ്രാജ്യത്തിന്റെ ശക്തി അതിന്റെ കോട്ടകളിലും സൈന്യത്തിലും മാത്രമല്ല, അതിലെ രാജകീയ ജീവിതത്തിന്റെ സൂക്ഷ്മതകളിലും പ്രതിഫലിക്കുന്നുവെന്ന് ക്വീൻസ് ബാത്ത് ഓർമ്മിപ്പിക്കുന്നു. കമലാപുരയിൽ നിന്ന് ഹംപിയിലേക്കുള്ള ദൂരം കുറവാണ്. എന്നാൽ ആ ചെറിയ ദൂരം പിന്നിടുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് കിലോമീറ്ററുകളിലൂടെയല്ല, നൂറ്റാണ്ടുകളിലൂടെയാണ്. ഒരു വശത്ത് ആധുനിക റോഡിലൂടെ നീങ്ങുന്ന വാഹനങ്ങൾ, മറുവശത്ത് ചിതറിക്കിടക്കുന്ന പുരാതന

എങ്ങനെ ഉയർന്നു എന്നതിനേക്കാൾ ചിലപ്പോൾ അതിന്റെ നിഴൽ എത്ര ദൂരം നീണ്ടു എന്നതാണ് ചരിത്രം പറയുന്നത്. കമലാപുര ആ നിഴലിന്റെ ഒരു ഭാഗമാണ്. ഇന്നിവിടെ വലിയ രാജകൊട്ടാരങ്ങളില്ല. സാമ്രാജ്യത്തിന്റെ സൈന്യം കടന്നുപോകുന്നില്ല. കുതിരകളുടെ കുളമ്പടി കേൾക്കുന്നില്ല. രാജാവിന്റെ ഉത്തരവുകൾ പ്രഖ്യാപിക്കുന്നില്ല. പക്ഷേ ഒരു തടാകമുണ്ട്, ചില ക്ഷേത്രങ്ങളുണ്ട്, മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ശില്പങ്ങളുണ്ട്, മണ്ണിനടിയിലുറങ്ങുന്ന ചരിത്രമുണ്ട്. അതുകൊണ്ടുതന്നെ കമലാപുരയിൽ നടക്കുമ്പോൾ ഒരു വിചിത്രമായ അനുഭവമുണ്ടാകും. ചരിത്രം മരിച്ചിട്ടില്ല, അത് വെറുതെ ശബ്ദം കുറച്ചിരിക്കുകയാണ്. കാറ്റ് കൽത്തൂണുകളെ തഴുകിപ്പോകുമ്പോൾ ഒരിക്കൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ കഥകൾ അത് നമ്മളോട് പറയുന്നത് പോലെ തോന്നും. തടാകത്തിലെ വെള്ളത്തിൽ ആകാശം പ്രതിഫലിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതേ ആകാശം നോക്കി നിന്ന മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കും. ക്ഷേത്രത്തിന്റെ തൂണുകളിൽ കൈവിരൽ ഓടിക്കുമ്പോൾ ആ ശില്പം കൊത്തിയ മനുഷ്യന്റെ കൈകളുടെ ചൂട് ഇപ്പോഴും കല്ലിനുള്ളിൽ എവിടെയോ ബാക്കി നിൽക്കുന്നുണ്ടോ എന്ന് തോന്നും. യാത്രയുടെ അവസാനം നമ്മൾ തിരിച്ചറിയുന്നത് ഇതാണ്. ഹംപി എന്നത് കുറച്ച് ക്ഷേത്രങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും കൂട്ടമല്ല, അതൊരിക്കൽ സ്വപ്നം കണ്ട ഒരു മഹാനഗരത്തിന്റെ ഓർമ്മയാണ്. ആ ഓർമ്മയിലേക്കുള്ള വഴിയിൽ കമലാപുര ഒരു ചെറിയ ഇടവേളയല്ല, ഒരു പ്രധാന അധ്യായമാണ്. കല്ലുകൾക്ക് കാലമില്ല. മനുഷ്യർ പോകുന്നു, സാമ്രാജ്യങ്ങൾ അസ്തമിക്കുന്നു. പക്ഷേ കല്ലുകൾ കാത്തിരിക്കുന്നു ഒരാൾ വന്ന് അവയുടെ കഥ വീണ്ടും കേൾക്കുന്നതുവരെ. ഹംപിയുടെ മഹത്വം കാണാൻ പോകുന്ന ഓരോ യാത്രികനും ഒരിക്കലിവിടെ നിൽക്കണം. കാരണം മഹാനഗരത്തിന്റെ ഹൃദയം കാണുന്നതിന് മുൻപ് അതിന്റെ ഓർമ്മകൾ എങ്ങനെ ജീവിച്ചു നിൽക്കുന്നു എന്ന് കാണേണ്ടതുണ്ട്. ഹംപി ചരിത്രത്തിന്റെ മഹാകാവ്യമാണെങ്കിൽ കമലാപുര അതിലേക്കുള്ള ആദ്യത്തെ താൾ മറിക്കുന്ന വിരലാണ്. ആ വിരൽ പതുക്കെ ആ താൾ മറിക്കുമ്പോൾ കല്ലുകൾ സംസാരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ യാത്ര എനിക്കിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പഠിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നില് തിക്കി തിരക്കി നടക്കണ്ട, നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നില് തിക്കി തിരക്കി നടക്കേണ്ട, കൽക്കണ്ടം പൂശിയ കിന്നരമാക്കുമായി കൈക്കൂലി കാട്ടി അടുക്കേണ്ട,
1: എന്റെ കരളല്ലേ, ഓടോ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മാനസികമായ മുറിവുകൾ കാലമുണക്കം എന്ന പഴയ ധാരണയെ തിരുത്തിക്കൊണ്ട് സജീവമായ ഇടപെടലുകളിലൂടെയും പുതിയ അനുഭവങ്ങളിലൂടെയും മാത്രമേ നാഡീവ്യൂഹത്തെ പുനഃക്രമീകരിക്കാൻ സാധിക്കൂ എന്ന് ആധുനിക മനഃശാസ്ത്രം അടിവരയിടുന്നു. ന്യൂറോപ്ലാസ്റ്റിസിറ്റി, എക്സ്പീരിയൻസ്ഡ് ഡിപ്പെൻഡന്റ് പ്ലാസ്റ്റിസിറ്റി തുടങ്ങിയ ശാസ്ത്രീയ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പഠനങ്ങൾ. കാലം എല്ലാ മുറിവുകളും ഉണക്കും എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ മനസ്സിനേറ്റ ആഴത്തിലുള്ള മുറിവുകളുടെയും ആഘാതങ്ങളുടെയും കാര്യത്തിൽ ഈ പഴഞ്ചൊല്ല് അത്ര ശരിയല്ലെന്ന് ആധുനിക നാഡീശാസ്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെറുതെ സമയം കടന്നുപോയതുകൊണ്ട് മാത്രം നമ്മുടെ ഉള്ളിലെ ഉത്കണ്ഠകളോ പഴയകാലത്തെ കൈപ്പേറിയ ഓർമ്മകളോ ഇല്ലാതാവില്ല. നമ്മുടെ നാഡീവ്യൂഹം അഥവാ നെർവസ് സിസ്റ്റം പഴയ മുറിവുകളെ ഒരു പാഠമായി സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ഈ പാഠങ്ങൾ നമ്മെ എപ്പോഴും അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കും. ഇതിനെ മറികടക്കണമെങ്കിൽ കാലത്തിന് വിട്ടുകൊടുക്കുന്നതിന് പകരം നമ്മുടെ നാഡീവ്യൂഹത്തെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. സുരക്ഷിതത്വത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പുതിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമേ തലച്ചോറിലെ പഴയ ഭയത്തിന്റെ പാതകൾ മായുകയും പുതിയ പ്രകാശമുള്ള പാതകൾ തെളിയുകയും ചെയ്യുകയുള്ളൂ. ഒരു വലിയ ആഘാതം അഥവാ ട്രോമ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും ജാഗ്രതയിലായിരിക്കും. എവിടെ നിന്നാണ് അടുത്ത അപകടം വരിക എന്ന് ഭയന്ന് വിറച്ചിരിക്കുന്ന ഒരു കാവൽക്കാരനെ പോലെയാണ് അപ്പോൾ നമ്മുടെ മനസ്സ്. ഇതിനെ ഹൈപ്പർ വിജിലൻസ് എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ നിഷ്ക്രിയമായി കാത്തിരിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ. കാരണം പഴയ ഭയത്തിന്റെ പാതകളെ തലച്ചോർ വീണ്ടും വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതിന് വിപരീതമായി ലോകം സുരക്ഷിതമാണെന്ന് തലച്ചോറിന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നാം ബോധപൂർവം തേടിപ്പോകണം. ഭയത്തിനു പകരം സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന ഓരോ നിമിഷവും നമ്മുടെ നാഡീവ്യൂഹത്തിന് ലഭിക്കുന്ന ഓരോ സന്ദേശമാണ്. ആ സന്ദേശങ്ങൾ പഴയ മുറിവുകളെ മായ്ക്കാൻ ശേഷിയുള്ള ഔഷധങ്ങളായി മാറും. നമ്മുടെ നാഡീവ്യൂഹം പഠിക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പുതിയ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് രോഗമുക്തിയെ വേഗത്തിലാക്കും. നല്ല സൗഹൃദങ്ങൾക്കിടയിൽ സമയം ചെലവഴിക്കുന്നതും സംഗീതമോ ചിത്രകലയോ പോലുള്ള സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും തലച്ചോറിൽ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ശാരീരികമായ ചലനങ്ങളും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. യോഗയോ നടത്തമോ പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ശാന്തമാവുകയും അത് മനസ്സിന് സുരക്ഷിതത്വത്തിന്റെ സിഗ്നലുകൾ നൽകുകയും ചെയ്യുന്നു. പഴയ ആഘാതങ്ങൾ നമ്മിൽ നിന്ന് കവർന്നെടുത്ത നിയന്ത്രണബോധം തിരികെ പിടിക്കാൻ ഇത്തരം ചെറിയ ചുവടുവയ്പ്പുകൾ അത്യാവശ്യമാണ്. തനിക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന ബോധം തലച്ചോറിലെ ചിന്താകേന്ദ്രങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. മാനസികമായ വളർച്ചയും അതിജീവനശേഷിയും കെട്ടിപ്പടുക്കുന്നത് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ്. എന്നാൽ ഈ വെല്ലുവിളികൾ നമുക്ക് താങ്ങാൻ കഴിയുന്നവയായിരിക്കണം. ലളിതമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുമ്പോൾ തലച്ചോറിൽ സന്തോഷത്തിന്റെ രാസവസ്തുവായ ഡോപമിൻ സ്രവിക്കപ്പെടുന്നു. ഇത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഓരോ പുതിയ വിജയവും നമ്മുടെ നാഡീവ്യൂഹത്തോട് പറയുന്നത് നീ പഴയ വ്യക്തിയല്ല, നിനക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നാണ്. ഇത്തരത്തിൽ തലച്ചോറിനെ പുതിയ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കുന്നത് വഴി സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് കുറയ്ക്കാനും വൈകാരികമായ സന്തുലിതാവസ്ഥ തിരികെ പിടിക്കാനും നമുക്ക് സാധിക്കും. രോഗമുക്തി എന്നത് ഒരു നിശ്ചിത ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് ഓരോ ദിവസവും നാം നടത്തുന്ന പ്രയാണമാണ് എന്നതാണ്. പഴയ മുറിവുകൾ മായ്ക്കാനുള്ള താക്കോൽ നമ്മുടെ പ്രവൃത്തികളിലാണിരിക്കുന്നത്. ഭയത്തിനു പകരം ധൈര്യത്തെയും ഒറ്റപ്പെടലിനു പകരം സ്നേഹത്തെയും നാം ബോധപൂർവം തിരഞ്ഞെടുക്കണം. തലച്ചോറിന് സ്വയം മാറാൻ കഴിയുമെന്ന ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ ഓരോ മനുഷ്യനും നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. നിഷ്ക്രിയമായ കാത്തിരിപ്പല്ല, മറിച്ച് ക്രിയാത്മകമായ ചുവടുവയ്പ്പുകളാണ് നമ്മുടെ യഥാർത്ഥ മോചനത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ മനസ്സിനെ പുനഃക്രമീകരിക്കാനും മനോഹരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനുമുള്ള കരുത്ത് നമുക്ക് ഓരോരുത്തർക്കുമുള്ളിലുണ്ട്. ആ കരുത്തിനെ തിരിച്ചറിഞ്ഞ് പുതിയ അനുഭവങ്ങളിലേക്ക് നമുക്ക് വാതിൽ തുറക്കാം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: ബന്ധുക്കൾ, ബന്ധുക്കൾ വേണം. എല്ലാ അർത്ഥത്തിലും അവർ ഉറ്റ ബന്ധുക്കളായിരിക്കണം. നല്ല കാലത്ത് ഒപ്പം നിന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുകയും ആപത്തുകാലത്ത് തിരിഞ്ഞു നോക്കാതെ ഒഴിഞ്ഞു നടക്കുന്നവരും ബന്ധുക്കളല്ല. അവരെക്കാൾ ഭേദം ശത്രുക്കൾ തന്നെ. നല്ല നിലയിലിരുന്ന് പിന്നീട് ക്ഷയിച്ചു പോയ ഒരാളെ അയാൾ ആ നല്ല കാലത്ത് ചെയ്തു കളഞ്ഞ ഉപകാരങ്ങളുടെയും സഹായങ്ങളുടെയും പേരിൽ വാഴ്ത്തുവാനും കുടുംബ ബന്ധവും മറ്റും എടുത്തു പറഞ്ഞ് താങ്ങുവാനും ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമേ കാണൂ. നല്ല കാലത്ത് സ്വാർത്ഥം നോക്കി കൂടെ നടക്കുന്നവരും ക്ഷയിക്കുമ്പോൾ പരിചയഭാവം പോലും നടിക്കാതെ മാറിപ്പോകുന്നവരും അനവധിയാണ്. അടുത്ത ബന്ധുക്കൾ പോലും അത്തരത്തിൽ ചിലപ്പോൾ അനവസരവാദികളാകുന്നത് നമ്മൾ കാണുന്നു. ആദ്യ സഹോദരനെ കൊല ചെയ്യുന്ന രംഗം ബൈബിളിലുണ്ടല്ലോ. ബന്ധുത്വവും സാഹോദര്യവും പോലും വിശദമായി വിശകലനം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാൽ നന്മയുള്ളവർ എവിടെയുമുണ്ട്, അവർ എണ്ണത്തിൽ കുറവാണെന്ന് മാത്രം. അങ്ങനെയുള്ളവർ എല്ലാ അവസരത്തിലും കൂടെ നിന്ന് സഹകരിക്കുമെങ്കിൽ ഒരുവന് പല നിലയ്ക്കുള്ള നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചുറ്റുമുള്ള ദൃഢമായ കരയാണല്ലോ കുളത്തിലെ വെള്ളത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്. കരയില്ലാത്ത കുളത്തിൽ എത്ര തന്നെ വെള്ളം വന്നു ചേർന്നാലും ഒട്ടും തങ്ങി നിൽക്കുകയില്ല. അതുപോലെയാണ് നാലു ചുറ്റും ബന്ധുജനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാത്ത ഒരുവന്റെ ജീവിത ഐശ്വര്യങ്ങളും. അവയൊന്നും നിലനിൽക്കുകയില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം. സന്ധ്യ കേൾക്കാം. സാന്ധ്യരാഗത്തിൽ സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയ ഗാനം

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നു പോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ബാലമുരളീകൃഷ്ണ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ അതോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ. ഭക്തിയുടെ നിമിഷങ്ങളായി അങ്ങനെയാവാം അവ മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗങ്ങളിൽ ഇനി നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയ ഗാനമാണ്

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറെറ്റി വീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ നേർത്ത സ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം ശിവഹരി ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ.

0: ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്തതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടിയായും ഉയർത്തി. വൈകി റിട്ടേൺ സമർപ്പിക്കൽ, തെറ്റായ വിവരങ്ങൾ നൽകൽ, നികുതി കുടിശ്ശിക വരുത്തൽ എന്നിവയ്ക്ക് ഇനി മുതൽ റിക്കവറി നടപടികളും പലിശയും ആനുപാതികമായ പിഴയും മാത്രമായിരിക്കും ഈടാക്കുക. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: Council recommended removing arrest powers under GST. Council recommended raising the prosecution threshold from 1 crore to 5 crores. So prosecution is not going to happen for anything below 1 crore. Till now that's been the threshold. Now it's taken up to 5 crores. Anything below 5 crores, no prosecution.
0: സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്നും ഇതിനായി DGP ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307 കോടി രൂപയും കാരുണ്യ ബലവന്റ് ഫണ്ടിന് 203 കോടിയുമാണ് അനുവദിച്ചത്. പദ്ധതിക്ക് വകയിരുത്തിയ 592 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെയാണ് അധിക തുക. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനായി പ്രവർത്തിക്കും. ഇത് മുൻപ് നിലവിലുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഒഴിവാക്കിയതിനാൽ അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിച്ചാൽ മതിയാകും. തുടർ പരിശോധനകൾക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി KM ഷാജി. തീർത്ഥാടന മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും വകുപ്പ് മേധാവികളെയും ഉൾപ്പെടുത്തി നടത്തിയ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ സാഹിത്യ രീതിയും സമകാലിക ശൈലിയും കൂട്ടിയിണക്കിയ ശക്തമായ രചനാരീതിയാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. കവി, വിവർത്തക എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധേയാണ് 76-കാരിയായ ആൻ കാഴ്സൺ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. 2023 പാർലമെന്റ് പാസാക്കിയ നാരിശക്തി വന്ദന അധിനിയത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ തുല്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നാരിശക്തി വന്ദന അധിനിയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വനിതകളെ ശാക്തീകരിക്കുന്നതിൽ നിർണായകമായ ചുവടുവയ്പ് കൂടിയാണിത്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സമ്മേളന കാലയളവിൽ സഭ ചേരുക. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ശുചീന്ദ്രത്ത് നിന്ന് പുറപ്പെട്ട 300-അംഗ വിഗ്രഹ എഴുന്നള്ളത്ത് നാളെ പത്മനാഭപുരത്ത് എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ പത്മനാഭപുരം കൊട്ടാരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടക്കുന്നതോടെ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. നാളെ രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. മറ്റന്നാൾ കുഴിത്തുറ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകും. ഞായറാഴ്ച രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കരമനയിലെത്തിയ ശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിക്കും.
0: ദേശീയപാത 66 നാട്ടുകാട് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ടോൾ പിരിവ് ആരംഭിച്ചാൽ പ്രദേശത്ത് ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ടെന്ന ജില്ലാ കളക്ടറുടെയും

0: പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇടുക്കി ജില്ലയിൽ പ്രാദേശികമായി സംരക്ഷണ പ്രാധാന്യമുള്ള അപൂർവ സസ്യ ജന്തുവർഗ്ഗങ്ങളെ ഉൾപ്പെടുത്തി ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ജില്ലാ പുഷ്പമായി നീലക്കുറിഞ്ഞിയെയും വൃക്ഷമായി കാട്ടുപൂവരശിനെയും പൈതൃക വൃക്ഷമായി സ്വർണ്ണപ്പന്നലിനെയും തിരഞ്ഞെടുത്തു. വരയാടാണ് ഇടുക്കി ജില്ലയുടെ മൃഗം. വെള്ളവയറൻ ഷോളക്കിളി ജില്ലാ പക്ഷിയും ആനമുടി ഇലത്തവള ജില്ലാ ഉഭയജീവിയും മലനീർനായ ജില്ലാ ജലജീവിയുമാണ്. വാൽപൊട്ടൻ മൺപാമ്പ്, കുയിൽ മത്സ്യം, പളനിഗിരി ശൃംഗൻ സർപ്പം, മലനിഴൽ തുമ്പി എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ജീവിവർഗ്ഗങ്ങൾ. പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പുഴയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സും ഫോഴ്സ കൊച്ചിയും നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസസ് 1045 പോയിന്റും നിഫ്റ്റി 371 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ചിറയൻകീഴിൽ സജി എന്ന യുവാവിനെ പോലീസുകാർ മൃഗീയമായി മർദ്ദിച്ചു കൊന്ന സംഭവം നാടിന്റെ മനസാക്ഷിയെ ഒലിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രമസമാധാന പാലനം നടത്തേണ്ട പോലീസ് തന്നെ കൊലയാളികളായി മാറുന്ന കാഴ്ചയാണ് യുഡിഎഫ് ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉയർത്തി. സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി നേതൃത്വം. എൽഡിഎഫ് സർക്കാരിന്റെ ആവർത്തനം തന്നെയാണ് യുഡിഎഫ് സർക്കാരെന്നും തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ്, എസ് സുരേഷ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട സേവാജ്യോതി യാത്ര കേരളത്തിൽ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതായും ശ്രീ എം ടി രമേശ് വ്യക്തമാക്കി. പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിജി പ്രഭാകറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും 6 വർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് ബാധകമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സാന്ത്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങളാണ്! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കെ എസ് ചിത്ര ആലപിച്ച ഗാനമിത സാന്ധ്യരാഗങ്ങളിലൂടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം, ആരോഗ്യം, സർക്കാർ സേവനങ്ങൾ എന്നിവയ്ക്ക് ഡിജിറ്റൽ കണക്ടിവിറ്റി വലിയ കരുത്തു പകർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദൂര ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കും പോലും ഇപ്പോൾ ഗുണനിലവാരമുള്ള അറിവ് നേടാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ മൊബൈൽ ഫോണുകൾ ആധുനിക ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായും മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും 5G കണക്ടിവിറ്റി എത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി അടയാളപ്പെടുത്തുന്നതാണ് 4 ദിവസത്തെ പരിപാടി. ലോകത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. 2014 ഒരു GB ഡാറ്റയ്ക്ക് 268 രൂപയായിരുന്നെങ്കിൽ ഇന്ന് അതിന് 8 രൂപയോളം മാത്രമേ ചെലവാകുന്നുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കി. നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള തുകയുടെ പരിധി 5 കോടി രൂപയായി ഉയർത്തിയെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 57th GST കൌൺസിലിന് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. GST നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നികുതി നോട്ടീസുകൾക്കും അനുബന്ധ നടപടികൾക്കും രാജ്യത്തുടനീളം ഏകീകൃത മാനദണ്ഡം കൊണ്ടുവരും. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ല. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇത്തരം ഇടപാടുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ജനുവരി 29 വീണ്ടും പരിഗണിക്കും. സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസം, ഗവേഷണം എന്നീ മേഖലകളിൽ നിർമ്മിത ബുദ്ധി ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2026 പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AI പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ കൈവരിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: The approach that we took was an approach which was focused on making AI accessible to a very large section of startups, academia, researchers and students. And that approach has really paid us dividends. Today we are among the countries which have adopted and used AI for getting real benefits. And real benefits come from using that technology to generate productivity gains, cost gains, revenue gains, and making a difference in people's lives.
0: കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നൂതന പരിഹാരങ്ങളും തുടർച്ചയായ പരിഷ്കരണങ്ങളും ആവശ്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. COP 31 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്ലീനറി ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ തീവ്രമായ ഈ സാഹചര്യത്തിൽ വാക്കുകൾക്കപ്പുറം കൃത്യമായ നടപടികൾ അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ ശൈലിയോട് ചേർന്ന് നിന്ന് സമകാലിക സാഹിത്യത്തിന് വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയതിനാണ് പുരസ്കാരം. സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. വനിതാ ശിശുവികസന വകുപ്പ് തലത്തിലെ ഉച്ചകോടിയുടെ നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ന് ആരംഭിച്ച 2 ദിവസത്തെ ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നുമുള്ള വനിതാ ശിശുവികസന രംഗത്തെ നേതാക്കളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്പായുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ഇതിനായി DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനത്തിന്റെയും സാമൂഹിക ശാക്തീകരണത്തിന്റെയും ഉദാഹരണമാണ് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജനങ്ങൾക്ക് ഏറെ സഹായകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ഈ വർഷം 2 ഒക്ടോബർ വരെ 77 ലക്ഷത്തിലധികം പേരാണ് ഉപയോഗിച്ചത്. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ വാട്ടർ മെട്രോ വലിയ സഹായമാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നത്. കൊച്ചി നിവാസികൾക്കും വാട്ടർ മെട്രോയെക്കുറിച്ച് പറയാൻ ഏറെ സന്തോഷമാണ്. സാധാരണക്കാർക്ക് ആസ്വദിക്കാനാകുന്ന ആഡംബര യാത്രയാണ് വാട്ടർ മെട്രോ നൽകുന്നതെന്ന് കൊച്ചി സ്വദേശിയും എഴുത്തുകാരനുമായ TN വേണുഗോപാലൻ ചൂണ്ടിക്കാട്ടുന്നു.

സേന പോരാളികളിലാണെന്ന് ചൂണ്ടിക്കാട്ടി. ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമസേന താവളത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വ്യോമശക്തിക്കുള്ള പങ്ക് അദ്ദേഹം എടുത്തു പറഞ്ഞു. സാങ്കേതിക വിദ്യയിലും നിർമ്മാണത്തിലും ഇന്ത്യയെ മുൻപന്തിയിലെത്തിക്കാൻ തദ്ദേശീയ ഗവേഷണം, നവീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി സതീഷ് ചന്ദ്ര ദുബെ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ആര്യൻസ് വേൾഡ് ടെക് ആന്റ് ഇന്നൊവേഷൻ സമ്മിറ്റ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ സാങ്കേതിക വിദ്യ, ഗവേഷണം, ഊർജ്ജം, ധാതുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയും ഘാനയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യം, കൃഷി, ഔഷധ മേഖല, ഖനനം, പ്രതിരോധം, റെയിൽവേ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ സഹകരണം ആഴത്തിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം, ജൈവ വൈവിധ്യം, ശാസ്ത്രീയ ഗവേഷണം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകൾ ഇരുപക്ഷവും കൈമാറി. ഭീകരവാദ വിഷയത്തിൽ പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നുവെന്ന് ഇന്ത്യ ആരോപിച്ചു. ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് ഭീകര സംഘടനകൾക്ക് തങ്ങൾ നൽകുന്ന പിന്തുണയെ മറച്ചുവെക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമമെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംസാരിക്കവേ ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി രഘു പുരിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുമെന്നും രാജ്യത്തിനെതിരായ തുടർച്ചയായ ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രസാർ ഭാരതിയും ഇൻഡോട്ട് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി കിസാൻ ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുന്നു. രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ നിന്നും ക്രിക്കറ്റ് താരങ്ങളെയും ഗായകരെയും കണ്ടെത്തുന്നതിനായി രൂപപ്പെടുത്തിയ ദേശീയ കായിക പ്രതിഭാവേദിയാണ് കെസിഎൽ. പ്രധാന വാർത്തകൾ വീണ്ടും. മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ റാഞ്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: തർക്കങ്ങളിലും സംവാദങ്ങളിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു യുക്തി ദോഷമാണ് വൈക്കോൽ പാവതന്ത്രം അഥവാ സ്ട്രോ മാൻ ഫാലസി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ യഥാർത്ഥവാദത്തെ നേരിടുന്നതിന് പകരം അതിനെ വളച്ചൊടിച്ച് ദുർബലമായ മറ്റൊരു വാദമാക്കി മാറ്റി അതിനെ എതിർക്കുന്ന രീതിയാണ് ഇത്. ഒരു യഥാർത്ഥ പോരാളിയോട് യുദ്ധം ചെയ്യുന്നതിന് പകരം വൈക്കോൽ കൊണ്ട് ഒരു പാവയുണ്ടാക്കി അതിനെ തല്ലി തോൽപ്പിക്കുന്നത് പോലെ എളുപ്പമായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഈ തന്ത്രം പ്രയോഗിക്കുമ്പോൾ ഒരാൾ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ വ്യക്തി ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടാമത്തെ വ്യക്തി ആ വാദത്തെ അതിശയോക്തി കലർത്തിയോ തെറ്റായ രീതിയിലോ അവതരിപ്പിച്ച് പുതിയൊരു രൂപം നൽകുന്നു. തുടർന്ന് രണ്ടാമത്തെ വ്യക്തി ഈ വ്യാജവാദത്തെ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നു. ഇതോടെ ആദ്യത്തെ വ്യക്തിയുടെ യഥാർത്ഥവാദവും പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കുന്നു. ഉദാഹരണത്തിന്, നഗരത്തിലെ മലിനീകരണം കുറയ്ക്കാൻ നമ്മൾ പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കണം എന്ന് ഒരാൾ പറയുന്നു എന്ന് വയ്ക്കുക. എല്ലാവരും കാറുകൾ ഉപേക്ഷിക്കണമെന്നും നടന്നു പോകണമെന്നുമാണോ നിങ്ങൾ പറയുന്നത്? അത് പ്രായോഗികമല്ല എന്ന് രണ്ടാമത്തെ ആൾ ചോദിക്കുന്നു. ഇവിടെ ആദ്യത്തെ വ്യക്തി കാറുകൾ പൂർണ്ണമായും നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ രണ്ടാമത്തെ ആൾ അതിനെ അങ്ങനെ വളച്ചൊടിച്ചു. അതുപോലെ കുട്ടികൾക്ക് ഹോം വർക്കുകൾ നൽകുന്നത് കുറച്ചുകൂടി ലഘൂകരിക്കണം എന്നൊരാൾ പറയുന്നു. അപ്പോൾ മറ്റേയാൾ പറയുകയാണ്, കുട്ടികൾ ഒന്നും പഠിക്കണ്ട എന്നാണോ നിങ്ങളുടെ വാദം? പരീക്ഷകൾ എല്ലാം നിർത്തലാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സംവാദത്തിനിടയിൽ ആരെങ്കിലും നിങ്ങളുടെ വാദത്തെ വളച്ചൊടിക്കുന്നു എന്ന് തോന്നിയാൽ ഉടൻ തന്നെ അത് ചൂണ്ടിക്കാണിക്കുക. ഞാൻ പറഞ്ഞ കാര്യം ഇതല്ല, നിങ്ങളത് തെറ്റായാണ് വ്യാഖ്യാനിച്ചത് എന്ന് പറയുക. എന്റെ യഥാർത്ഥ വാദം ഇതാണ് എന്ന് വ്യക്തമാക്കുന്നതിലൂടെ ഈ യുക്തിദോഷത്തെ മറികടക്കാം. പക്ഷെ വൈക്കോൽ പാവതന്ത്രം പ്രയോഗിക്കുന്ന ആൾ നിങ്ങൾ പറയുന്ന എല്ലാറ്റിനെയും വളച്ചൊടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർക്ക് തർക്കിക്കാനേ കഴിയും, സമ്മതിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വാദത്തെ എതിരാളി സംഗ്രഹിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ചുരുക്കത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിനുശേഷം അവർ പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ വാദത്തെക്കാൾ തീവ്രമോ വിഡ്ഢിത്തം നിറഞ്ഞതോ ആണെങ്കിൽ അതൊരു വൈക്കോൽ പാവയാണ്. ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. നമുക്ക് ചിലവ് കുറയ്ക്കണം എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ പട്ടിണി കിടക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നവർ ചോദിക്കുന്നു. നിങ്ങൾ ഒരു കാര്യത്തിൽ ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ആ കാര്യം പൂർണ്ണമായും നിരോധിക്കണം എന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും നിർബന്ധമാക്കണം എന്നോ അവർ വാദിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക. എല്ലായ്പ്പോഴും, ഒരിക്കലും, എല്ലാവരും, പൂർണ്ണമായും തുടങ്ങിയ വാക്കുകൾ അവർ നിങ്ങളുടെ വാദത്തിൽ കൂട്ടിച്ചേർക്കും. നിങ്ങൾ ഉന്നയിച്ച ശക്തമായ 3 പോയിന്റുകൾ അവഗണിച്ച് നിങ്ങൾ അത്ര പ്രാധാന്യം നൽകാതെ പറഞ്ഞ ഒരു ചെറിയ കാര്യത്തെ മാത്രം പിടിച്ച് അവർ ആക്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആ ചെറിയ കാര്യത്തെ തോൽപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ മുഴുവൻ വാദത്തെയും തോൽപ്പിച്ചു എന്നവർ വരുത്തി തീർക്കും. നിങ്ങളുടെ നിലവിലെ വാദത്തിന് മറുപടി നൽകുന്നതിന് പകരം നിങ്ങളുടെ ഗ്രൂപ്പോ പാർട്ടിയോ പണ്ട് ചെയ്ത ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കാനും തുടങ്ങും. നിങ്ങളെ ഒരു വാർപ്പ് മാതൃക ആയി കണ്ട് ആ മാതൃകയിലുള്ള കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കും. നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തെ മുൻനിർത്തി പറഞ്ഞ കാര്യത്തെ ആ സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി പൊതുവായ ഒരു പ്രസ്താവനയായി അവർ അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ക്ഷമിക്കണം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് വ്യക്തമാക്കുക. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എന്റെ വാദത്തിന്റെ ഒരു അതിശയോക്തി കലർന്ന രൂപമാണ്, എന്റെ യഥാർത്ഥ വാദം ഇതാണ് എന്ന് വീണ്ടും ആവർത്തിക്കുക. ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് എന്നൊന്ന് വ്യക്തമാക്കാമോ എന്ന് ചോദിക്കുന്നത് അവരെ പ്രതിരോധത്തിലാക്കും. എന്നാലും പറയട്ടെ, വൈക്കോൽ പാവതന്ത്രം പ്രയോഗിക്കുന്നവരോട് തർക്കിക്കാതിരിക്കുന്നതാണ് നല്ലത്. യുക്തിസഹമായ സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇത്തരം തന്ത്രങ്ങൾ തിരിച്ചറിയുന്നത് നമ്മുടെ ചിന്താശേഷിയെ കൂടുതൽ വ്യക്തതയുള്ളതാക്കും.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് സ്റ്റാർ ചാർട്ടിംഗ് എന്ന മാർഗത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താൻ സഹായിക്കുന്ന സ്റ്റാർ ചാർട്ടിംഗ് എന്ന മാർഗത്തെക്കുറിച്ച് കേൾക്കാം. എത്ര പറഞ്ഞാലും രാവിലെ എഴുന്നേൽക്കില്ല, ഹോംവർക്ക് ചെയ്യാൻ ദിവസവും വഴക്കാണ്, മൊബൈൽ മാറ്റിവെക്കാൻ പറഞ്ഞാൽ ഉടൻ ദേഷ്യപ്പെടും. ഇത്തരം പരാതികൾ ഇല്ലാത്ത വീടുകൾ ഇന്ന് വളരെ കുറവാണ്. പല മാതാപിതാക്കളും ഇപ്പോഴും കുട്ടികളുടെ സ്വഭാവം മാറ്റാൻ ശകാരവും ഭീഷണിയും ശിക്ഷയും ആശ്രയിക്കാറുണ്ട്. എന്നാൽ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ഭയത്തിലൂടെ മാറ്റം വരുത്തുന്നതിനേക്കാൾ നല്ല പെരുമാറ്റങ്ങളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഈ സമീപനത്തെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വിളിക്കുന്നത്. പെരുമാറ്റശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ബി എഫ് സ്കിന്നർ അവതരിപ്പിച്ച ആശയങ്ങളിൽ നിന്നാണ് ഈ രീതി വികസിച്ചത്. കുട്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് ഉടൻ തന്നെ പോസിറ്റീവ് അംഗീകാരം ലഭിക്കുമ്പോൾ ആ പെരുമാറ്റം വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിക്കും എന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. ഈ ആശയം വീട്ടിൽ വളരെ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന രീതിയാണ് സ്റ്റാർ ചാർട്ടിംഗ്. സ്റ്റാർ ചാർട്ട് എങ്ങനെ തയ്യാറാക്കാം? ഒരു വലിയ ചാർട്ട് പേപ്പർ എടുത്ത് മുകളിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ എഴുതുക. ഇടതുവശത്ത് കുട്ടി ദിവസവും ചെയ്യേണ്ട 5 പ്രധാന ശീലങ്ങൾ മാത്രം രേഖപ്പെടുത്തുക. ഉദാഹരണമായി, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക, രാവിലെ 1 മണിക്കൂർ പഠിക്കുക, 2 മണിക്കൂർ പുറത്ത് കളിക്കുക, മൊബൈൽ ഫോൺ 1 മണിക്കൂർ മാത്രം ഉപയോഗിക്കുക, വൈകുന്നേരം വീണ്ടും പഠനസമയം പൂർത്തിയാക്കുക. കുട്ടിയുടെ പ്രായവും ആവശ്യവും അനുസരിച്ച് ഈ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്താം. 5 കൂടുതൽ കാര്യങ്ങൾ തുടക്കത്തിൽ നൽകാതിരിക്കുന്നതാണ് നല്ലത്. ഇതെങ്ങനെ പ്രവർത്തിക്കും? കുട്ടിയോട് പറയേണ്ടത് വളരെ ലളിതമാണ്. ഞങ്ങൾ ഓർമ്മിപ്പിക്കാതെ ഈ കാര്യങ്ങൾ നീ സ്വയം ചെയ്താൽ ഓരോ കാര്യത്തിനും ഓരോ ടിക് ലഭിക്കും. ഒരു ദിവസം എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയാൽ ആ ദിവസത്തിന് ഒരു സ്റ്റാർ നൽകുക. അത് നക്ഷത്രം വരച്ചോ സ്റ്റിക്കർ ഒട്ടിച്ചോ നൽകാം. ഇവിടെ സ്റ്റാറിന് വലിയ സാമ്പത്തിക മൂല്യമില്ല, പക്ഷേ കുട്ടിയുടെ തലച്ചോറിന് അത് വലിയൊരു അംഗീകാരമാണ്. പ്രശംസയും അംഗീകാരവും ലഭിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ന്യൂറോ കെമിക്കൽ സജീവമാകുന്നു. അതുവഴി ഇത് വീണ്ടും ചെയ്യണം എന്ന പ്രചോദനം സ്വാഭാവികമായി രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്റ്റാർ പോലും കുട്ടിക്ക് വലിയ സന്തോഷം നൽകുന്നു. സ്റ്റാറുകൾ എങ്ങനെ ഉപയോഗിക്കണം? 5 ദിവസം തുടർച്ചയായി സ്റ്റാർ ലഭിച്ചാൽ 6ാം ദിവസം അവ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ സമ്മാനമായി കൈമാറാം. ഉദാഹരണത്തിന്, പാർക്കിൽ പോകുക, ഇഷ്ടപ്പെട്ട സിനിമ കാണുക, അധികമായി 1/2 മണിക്കൂർ കളിക്കാൻ അനുവാദം, ഇഷ്ടപ്പെട്ട ഭക്ഷണം, കുടുംബത്തോടൊപ്പം ഒരു ചെറിയ യാത്ര. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ സമ്മാനങ്ങളും പണവുമായി ബന്ധിപ്പിക്കേണ്ടതില്ല. കുട്ടികൾക്ക് പലപ്പോഴും മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കുന്ന സമയമാണ് ഏറ്റവും വലിയ റിവാർഡ്. ഇതിലൂടെ കുട്ടി പഠിക്കുന്നത് ശീലങ്ങൾ മാത്രമല്ല, സ്റ്റാർ ചാർട്ടിന്റെ ഏറ്റവും വലിയ നേട്ടം കുട്ടി ഒരു കാര്യം ഉടനെ ലഭിക്കണമെന്നില്ല എന്ന സത്യം പഠിക്കുന്നു എന്നതാണ്. ഇന്നത്തെ ലോകത്ത് കുട്ടികൾ ഒരു ബട്ടൺ അമർത്തുമ്പോൾ വീഡിയോ ലഭിക്കുന്നു, ഒരു ക്ലിക്ക് ചെയ്താൽ ഗെയിം ലഭിക്കുന്നു. അതിനാൽ കാത്തിരിക്കാൻ അവർക്ക് അവസരങ്ങൾ വളരെ കുറവാണ്. എന്നാൽ സ്റ്റാർ ചാർട്ട് കുട്ടിയെ ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് പഠിപ്പിക്കുന്നു. ഇത് നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രതിഫലം ലഭിക്കൂ. ജീവിതത്തിലെ വിജയവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന മാനസിക കഴിവുകളിൽ ഒന്നാണ് ഇത്. എത്ര കാലം ഇത് തുടരാം? ആദ്യ 2-3 മാസങ്ങളിൽ 5 ദിവസത്തെ ചക്രം മതിയാകും. പിന്നീട് അത് 6 ദിവസമാക്കാം, ശേഷം 1 ആഴ്ച, പിന്നീട് 2 ആഴ്ച. അങ്ങനെ പതിയെ 1 മാസം വരെ എത്തിക്കാം. ഇതിലൂടെ കുട്ടിയുടെ ആത്മനിയന്ത്രണം ക്രമേണ വർദ്ധിക്കും. ഒരു പ്രധാന കാര്യം, സ്റ്റാർ ചാർട്ട് ഒരിക്കലും കുട്ടിയെ നിയന്ത്രിക്കാനുള്ള ഉപകരണം ആകരുത്. മറിച്ച് കുട്ടിയുടെ വളർച്ചയ്ക്ക് മാതാപിതാക്കളും കുട്ടിയും ചേർന്ന് ചെയ്യുന്ന ഒരു ചെറിയ കരാറായിരിക്കണം. ഒരു ദിവസം കുട്ടിക്ക് സ്റ്റാർ കിട്ടിയില്ലെങ്കിൽ ശകാരിക്കരുത്. പകരം പറയുക, നാളെ വീണ്ടും ശ്രമിക്കാം. കാരണം ഈ രീതിയുടെ ലക്ഷ്യം കുട്ടിയെ ശിക്ഷിക്കലല്ല, വിജയിക്കാൻ പഠിപ്പിക്കലാണ്. ഒടുവിൽ നല്ല ശീലങ്ങൾ ഒരു ദിവസം കൊണ്ട് രൂപപ്പെടില്ല. അതുപോലെ മോശം ശീലങ്ങളും ഒരു ദിവസം കൊണ്ട് മാറില്ല. പക്ഷേ ചെറിയ വിജയങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ ദിവസവും കുട്ടിയുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാതകൾ രൂപപ്പെടുകയാണ്. ഒടുവിൽ സ്റ്റാറുകളോ സ്റ്റിക്കറുകളോ ആവശ്യമില്ലാത്ത ഒരു ദിവസം വരും. കാരണം ആ ശീലങ്ങൾ അപ്പോഴേക്കും കുട്ടിയുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കും. അതാണ് സ്റ്റാർ ചാർട്ടിങ്ങിന്റെ ഏറ്റവും വലിയ വിജയം. ശിക്ഷ കുട്ടിയെ ഭയപ്പെടുത്തും, അംഗീകാരം കുട്ടിയെ വളർത്തും. ചെറിയൊരു നക്ഷത്രം പോലും ഒരു വലിയ വ്യക്തിത്വത്തിന്റെ തുടക്കമാകാം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പേർക്ക് ആത്മവിശ്വാസക്കുറവ് പ്രശ്നമാവാറുണ്ട്. മറ്റൊരാളുടെ മുഖത്ത് നോക്കി സ്വന്തം നിലപാട് പറയാൻ ബുദ്ധിമുട്ട്. ഒരു ജോലി ചെയ്തു കഴിഞ്ഞിട്ട് പ്രതിഫലം ചോദിക്കാൻ ബുദ്ധിമുട്ട്. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് സമർത്ഥമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ട്. ഇതൊക്കെ കാരണം വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ ഉണ്ട്. സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് കുഴിയിൽ ചാടുന്ന ധാരാളം കൗമാരപ്രായക്കാരും നമ്മുടെ ഇടയിലുണ്ട്. പലപ്പോഴും കൗമാരപ്രായത്തിലെ ലഹരിയുടെ ഉപയോഗമൊക്കെ തുടങ്ങുന്നത് സമപ്രായക്കാരുടെ സമ്മർദ്ദം മൂലം തന്നെ ആയിരിക്കുമല്ലോ മിക്കവാറും അവസരങ്ങളിൽ. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നീ ഞങ്ങളുടെ കൂട്ടുകാരനാണെങ്കിൽ നീ കഞ്ചാവ് വലിക്കണം എന്ന് ഏതെങ്കിലും ഒരു സുഹൃത്ത് പറഞ്ഞാൽ അയാളുടെ അടുത്ത് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത് മൂലം പലപ്പോഴും ഇങ്ങനെയുള്ള ലഹരികളിലേക്ക് പെട്ടുപോകുന്ന കൗമാരപ്രായക്കാർ ധാരാളമാണ്. നമുക്ക് ആത്മവിശ്വാസം മെച്ചപ്പെടുത്തിയെടുക്കാൻ, വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം. ആത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എന്ന വാക്കിൻ്റെ ഒരു നിർവചനം, നമ്മുടെ കഴിവുകളെയും പരിമിതികളെയും നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിലുള്ള നമ്മുടെ സ്ഥാനം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് അതിന് അനുസൃതമായി മറ്റുള്ളവരോട് പെരുമാറാനുള്ള കഴിവ് എന്നാണ് അതിൻ്റെ ഒരു നിർവചനം. ഇവിടെ പലപ്പോഴും രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവണം, നമ്മുടെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവണം. ഈ പരിമിതികൾ തിരിച്ചറിയുക എന്നുള്ളതും ആത്മവിശ്വാസത്തിന് പ്രധാനമാണ്. കാരണം ഞാനിപ്പോൾ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കാം, എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല, അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യം വേണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പൊതുവേദിയിൽ ചെന്ന് ഞാൻ സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്ന കേട്ട് ജനങ്ങൾ ചിലപ്പോൾ കയ്യടിച്ചെന്നിരിക്കാം. ഇത് കേട്ടിട്ട് എനിക്ക് ആ ഭയങ്കരമായൊരു അഹംഭാവം തോന്നി ഞാൻ മൈക്കെടുത്ത് വെച്ച് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥിതിവിശേഷം മാറും, വല്ലാത്ത പരിതാപകരമായൊരു അവസ്ഥയിലേക്ക് പോയെന്ന് വിരിക്കും. ഇക്കാരണം കൊണ്ട് തന്നെ നമ്മളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ബോധ്യം ഈ ആത്മവിശ്വാസത്തിൻ്റെ കാതലായ സംഗതിയാണ്. രണ്ടാമത്തെ ഒരു ഘടകം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യാൻ മറ്റൊരാൾ നമ്മളോട് പറഞ്ഞാൽ സാധാരണ ആളുകൾ നാല് രീതിയിലാണ് പ്രതികരിക്കാറുള്ളത്. ചില ആളുകൾ വളരെ ദുർബലമായി പ്രതിഷേധിക്കും, എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്ക് വയ്യ, വളരെ ദുർബലമായ പ്രതിഷേധമാണ്. ആ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്നെ ഒന്നുകൂടെ ഒന്ന് വിളിക്കുമോ, ഞാനങ്ങ് സമ്മതിക്കാം. ഉദാഹരണത്തിന് ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി കൗമാരപ്രായക്കാരെ നിർബന്ധിക്കുന്നു സുഹൃത്തുക്കൾ. എനിക്ക് വേണ്ട എന്ന് വളരെ ദുർബലമായ ഒരു വ്യക്തി പറയുമ്പോൾ ഒന്നുകൂടെ നിർബന്ധിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങ് സമ്മതിച്ചു കൊടുക്കും. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. മറ്റുള്ളവരുടെ അവകാശങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. മുൻപേ ഗമിക്കുന്ന ഗോവിൻ്റെ പുറകെ പോകുന്ന ഗോക്കളായിട്ട് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ പ്രകൃതത്തിനെയാണ് പാസീവ് ബിഹേവിയർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. പാസീവായ ഒരു മനുഷ്യനെ കണ്ടാൽ തന്നെ നമുക്കറിയാം മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, കണ്ണുകളിൽ നോക്കുകയില്ല, പലപ്പോഴും താഴേക്കായിരിക്കും നോക്കുന്നത്, സംസാരത്തിന് ഒന്നുകിൽ ഭയങ്കരമായി ധൃതിയായിരിക്കും അല്ലെങ്കിൽ വളരെ പതിഞ്ഞ താളത്തിലായിരിക്കും പറയുന്നത്. ഈ ധൃതി വെച്ച് പറയുമ്പോൾ പലപ്പോഴും സംസാരത്തിൽ വിക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട്, ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന നിലപാടുള്ളവർ. ഇത്തരത്തിലുള്ള ആളുകൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെ തെല്ലും വില കൽപ്പിക്കാറില്ല, അവനവൻ്റെ അവകാശങ്ങൾക്ക് മാത്രമേ അവർ വില കൽപ്പിക്കാറുള്ളൂ. അഭിപ്രായ വ്യത്യാസം വന്നാൽ ശബ്ദമുയർത്തി ഒരുപക്ഷെ ചീത്ത പറഞ്ഞു തന്നെ മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന ആളുകളാണ് ഇക്കൂട്ടർ. ഇവരെ അഗ്രസീവ് ബിഹേവിയർ ഉള്ള ആളുകൾ അല്ലെങ്കിൽ അക്രമ സ്വഭാവമുള്ള ആളുകൾ എന്ന് നമുക്ക് വിലയിരുത്താം. ഇത്തരക്കാർ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നല്ല വിജയം നേടും. കാരണം ഒരു സ്ഥലത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനും സ്വന്തം ഭാഗം സമർത്ഥിക്കാനും ഒക്കെ അപാരമായ കഴിവ് ഇവർക്കുണ്ടാവും. ഇതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഇവർ നേതൃസ്ഥാനത്തേക്ക് വരികയും ചെയ്യും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരെ മറ്റുള്ളവർ വെറുക്കാൻ തുടങ്ങും. കാരണം ഇവർ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു നേതാവിനെ എത്ര നാൾ നമ്മൾ സഹിക്കും? സ്വാഭാവികമായിട്ടും നമുക്ക് വെറുപ്പ് തോന്നും, നമ്മൾ പതിയെ അയാളിൽ നിന്ന് അകലാനും തുടങ്ങും. ഇനി മൂന്നാമതൊരു വിഭാഗം ആളുകൾ,

സമൂഹത്തിൽ വളരെ കുറവാണ്. എന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ നെഗറ്റീവ് മാത്രം കാണുന്ന ആളുകളാണ്. നാളെ ഒരു അവധി ദിവസമാണ്, ഒരു വിനോദയാത്രയ്ക്ക് പൊന്മുടിയിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുള്ളൊരു വ്യക്തി പറയും, അയ്യോ പൊന്മുടിയിലൊന്നും പോകരുത്, പൊന്മുടിയിൽ 4 കൊല്ലത്തിന് മുൻപ് ചെറുപ്പക്കാർ ചെന്നപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി കൊക്കയിൽ വീണ് അവർ മരിച്ചു, അതുകൊണ്ട് പൊന്മുടി ഡേഞ്ചറസ് ആണ്, പോകരുത് എന്ന് പറയും. അപ്പം ഇത്തരത്തിൽ ശരിക്കും എന്ത് കാര്യത്തിനെയും നെഗറ്റീവുമായി മാത്രം കാണുന്ന ആളുകൾ, ഇവരെ റിഗ്രസീവ് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ പിന്തിരിപ്പൻ വ്യക്തിത്വങ്ങൾ എന്ന് പറയും. ഇവരോട് ഒരു 10 മിനിറ്റ് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കരമായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് 4-ാമതൊരു വിഭാഗം ആളുകളുണ്ട്, അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട്, മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ സ്വന്തം ഭാഗം സമർത്ഥിക്കാനും സ്വന്തം ആഗ്രഹങ്ങൾ സഫലമാക്കാനും കഴിവുള്ള ആളുകളാണ് അവർ. ഈ സ്വഭാവത്തിനെയാണ് അസേർട്ടീവ് ബിഹേവിയർ അല്ലെങ്കിൽ സ്വഭാവ ദൃഢത എന്ന് പറയുന്നത്. അപ്പോൾ സ്വഭാവ ദൃഢതയുള്ള വ്യക്തിക്ക് മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ചെല്ലാം നല്ല ബോധ്യമുണ്ട്, അവരെ ബഹുമാനവുമുണ്ട്, അവരോട് സ്നേഹവുമുണ്ട്, അവരോട് കരുതലുമുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യാൻ നമ്മളെ നിർബന്ധിച്ചാൽ നമ്മളവിടെ കൃത്യമായ വര വരയ്ക്കുക തന്നെ ചെയ്യും. അസർട്ടീവായ ഒരു വ്യക്തിയെ, സ്വഭാവ ദൃഢതയുള്ളൊരു വ്യക്തിയെ ലഹരി ഉപയോഗിക്കാൻ സുഹൃത്തുക്കൾ പ്രേരിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ സുഹൃത്തുക്കളുടെ മുഖത്ത് നോക്കി ദൃഢമായ സ്വരത്തിൽ, എന്നാൽ മോശമായ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ, ദേഷ്യപ്പെടാതെ അയാൾക്ക് പറയാൻ പറ്റും, എനിക്ക് ഈ കാര്യം താല്പര്യമില്ല, എനിക്കിഷ്ടമില്ലാത്തൊരു സംഗതിയാണിത്, ഇത് ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത്, ഞാനിതിനില്ല. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ പറഞ്ഞെന്നിരിക്കും, നീ ഞങ്ങളുടെ സുഹൃത്താണെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ കഞ്ചാവ് വലിക്കണം, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ സുഹൃത്തല്ല. ഇങ്ങനെ പറയുന്ന ആ വ്യക്തിയോട് ഈ സ്വഭാവ ദൃഢതയുള്ള ആൾ തിരിച്ചു ചോദിക്കും, ഞാൻ കുറച്ച് ചാണകം കലക്കി ഒരു ഗ്ലാസ്സിൽ കൊണ്ട് തന്നാൽ എൻ്റെ സുഹൃത്താണ് എന്നതുകൊണ്ട് നീ കുടിക്കുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണത് കുടിക്കാത്തത്? നിനക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അതേപോലെ നീ എന്നെ ചെയ്യാൻ നിർബന്ധിക്കുന്ന കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അത് ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത്. നമുക്ക് സുഹൃത്തുക്കളായിട്ട് ഇനിയും തുടരാം, ഈ ഒരു വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് കരുതി നമ്മൾ ശത്രുക്കളാകേണ്ട കാര്യമില്ല. നാളെ നമുക്ക് യോജിക്കാൻ പറ്റുന്ന 100 കണക്കിന് മറ്റു കാര്യങ്ങൾ വന്നിരിക്കും, അവിടെയൊക്കെ നമുക്ക് യോജിക്കാം, സഹകരിക്കാം, നമുക്ക് സുഹൃത്തുക്കളായി തുടരാം. ഞാൻ മാംസബുക്കാണ്, നിങ്ങൾ സസ്യബുക്കായിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ശത്രുക്കളാകേണ്ട കാര്യമില്ല. നമ്മൾ പരസ്പരം ആ ഒരു കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ മറ്റ് സകല കാര്യങ്ങളിലും നമുക്ക് സഹകരിക്കാനായിട്ട് പറ്റിയെന്നിരിക്കും. ഇതാണ് സ്വഭാവ ദൃഢത. ഈ സ്വഭാവ ദൃഢത ജീവിതത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടാകും, നമ്മളെ മറ്റുള്ളവരെ അംഗീകരിക്കുകയും ചെയ്യും. പലപ്പോഴും പല കൗമാരപ്രായക്കാരും പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വളരെ കടുത്ത നിലപാടൊക്കെ പറഞ്ഞാൽ സുഹൃത്തുക്കൾ നമ്മളെ ഉപേക്ഷിച്ചു പോകില്ലേ എന്ന്. ഒരിക്കലുമില്ല. നമ്മൾ നമ്മുടെ ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ നിലപാടോടുകൂടി നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സുഹൃത്തുക്കൾക്കെല്ലാം മനസ്സിലാവും, ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്ന്. ആ ഒരു നിലപാടോടുകൂടി നമ്മളെ അവർ അംഗീകരിക്കുകയും അവരുടെ സുഹൃത്ത് വലയത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോഴാണ് ആ സൗഹൃദം സാർത്ഥകമാകുന്നത്. ഇത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ സൗഹൃദത്തിൽ ഏർപ്പെടാൻ നമുക്ക് സ്വഭാവ ദൃഢത ശീലമാക്കാം. ഇത് ശീലമാക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും നമ്മുടെ ആശയവിനിമയത്തിൽ പിഴവ് പറ്റുകയില്ല, നമുക്ക് സൗഹൃദങ്ങൾ നഷ്ടപ്പെടുകയില്ല, നമ്മുടെ നിലപാടുകളോടുകൂടി നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യും. നമസ്കാരം.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറി കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറി കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. എന്റെ ഡയറിയിലെ 142 പേജ്. ഇന്നിവിടെ എത്തിയ യുവാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിപ്പോഴും ശാന്തമായിട്ടില്ല. അവന്റെ പേര് വിനീത്, 24 വയസ്സ്. പക്ഷെ അവന്റെ ഉള്ളിൽ ഓരോ നിമിഷവും മാറിമറിയുന്ന ലോകങ്ങൾ എന്നെ മാത്രമല്ല അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പലതവണ പല മന്ത്രവാദികളെയും കാണിച്ച് സർവപൂജകളും മന്ത്രവാദങ്ങളും ചെയ്തിട്ടാണ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓരോ നേരം ഓരോ പ്രകൃതം. വീട്ടുകാർ കരുതിയത് പല ബാധകൾ അവനെ ആവാഹിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ രാവിലെ ഒരു പ്രകൃതം, ഉച്ചയ്ക്ക് വേറൊന്ന്, വൈകിട്ട് മറ്റൊന്ന്, രാത്രിയാകുമ്പോൾ തികച്ചും നോർമൽ. അങ്ങനെ വരണമെങ്കിൽ എന്തെങ്കിലും കാണില്ലേ ഡോക്ടർ എന്നാണ് അവന്റെ അമ്മാവൻ എന്നോട് ചോദിച്ചത്. സാധാരണ സൈക്കോസിസ് രോഗികളിൽ കാണുന്ന സ്ഥിരമായ ലക്ഷണങ്ങളല്ല വിനീതിൽ കണ്ടത്. അതൊരു മായാ കാഴ്ച പോലെയായിരുന്നു. ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത് അക്യൂട്ട് ആൻഡ് ട്രാൻസിയൻ പോളിമോർഫിക് സൈക്കോട്ടിക് ഡിസോർഡർ എന്നാണ്. മനഃശാസ്ത്രത്തിൽ ചില രോഗങ്ങൾ അങ്ങനെ വലിയ പേരുകളാണ്. വിനീത് പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർ നോക്കിയേ, ഈ ജനലിലൂടെ വരുന്നത് വെറും കാറ്റല്ല, അത് ആയിരക്കണക്കിന് മാലാഖമാരുടെ ചിറകടിയാണ്. എനിക്ക് സംഗീതം കേൾക്കാം ഡോക്ടർ, സ്വർണ്ണ നിറമുള്ള സംഗീതം. വിനീതിനോട് ഞാൻ ശാന്തമാകാൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സംഗീതമൊന്നുമില്ലല്ലോ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സ്വരം മാറി പേടിയോടെ അവൻ പറഞ്ഞു, സംഗീതമോ? ഏയ്, അതല്ല ഡോക്ടർ, നോക്കിയേ, നിങ്ങളുടെ പുറകിൽ ആ ഭിത്തിയിൽ രക്തം പടരുന്നുണ്ട്. അവർ വരുന്നുണ്ട് എന്നെ കൊണ്ടുപോകാൻ. ആ ജനൽ അടയ്ക്കൂ ഡോക്ടർ, അവർ എന്നെ കൊല്ലും. നോക്കൂ, ഇതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഒരു നിമിഷം വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണെങ്കിൽ അടുത്ത നിമിഷം കടുത്ത ഭയത്തിലേക്കും സംശയത്തിലേക്കും അവൻ വഴുതി വീഴുന്നു. അവന്റെ ലക്ഷണങ്ങൾ ഒരു പോളിമോർഫിക് അവസ്ഥയിലാണ്. അതായത്, ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഇപ്പോൾ കണ്ട ഹാലുസിനേഷൻ തൊട്ടടുത്ത നിമിഷം മാറി മറ്റൊന്നായി മാറുന്നു. ഇവർക്ക് ഡെല്യൂഷൻ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് മാറിമറിയുന്ന സ്വഭാവമുള്ളതാണ്. കുറച്ചു കഴിഞ്ഞ് വിനീത് വളരെ സാധാരണക്കാരനെ പോലെ പറഞ്ഞു, ഡോക്ടർ എനിക്ക് വിശക്കുന്നു, ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, എന്റെ അമ്മ എവിടെ, എനിക്ക് വീട്ടിൽ പോണം. വിനീത്, നീ കുറച്ചു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, മാലാഖമാരെക്കുറിച്ചും നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെക്കുറിച്ചും ചുമരിൽ രക്തം പടരുന്നതിനെക്കുറിച്ചുമൊക്കെ ഓർക്കുന്നുണ്ടോ അത്? ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഡോക്ടർ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് പനിയാണോ ഡോക്ടർ? മനസ്സിന്റെ ഈ അവസ്ഥ വളരെ സങ്കീർണമാണ്. കൂടെയുള്ള ആളുകൾ വിശ്വസിച്ചു പോകും ഏതോ ബാധ കയറിയതാണ് എന്ന്. പക്ഷേ പോളിമോർഫിക് സൈക്കോട്ടിക് ഡിസോർഡർ ബാധിച്ചവർക്ക് ലോകം ഒരു കലങ്ങിയ കണ്ണാടി പോലെയാണ്. ലക്ഷണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായേക്കാം. പക്ഷെ ശരിയായ ചികിത്സയും കൗൺസിലിംഗും നൽകിയില്ലെങ്കിൽ അത് വീണ്ടും മടങ്ങിവരാം. വിനീതിനെ ഞങ്ങൾ കരുണാസായിൽ അഡ്മിറ്റ് ചെയ്തു. കൃത്യമായ മരുന്നുകളും സ്നേഹത്തോടെയുള്ള പരിചരണവും അവനെ ആ മായാ കാഴ്ചകളിൽ നിന്ന് മോചിപ്പിക്കും, ഞങ്ങൾക്കുറപ്പുണ്ട്. സൈക്യാട്രിസ്റ്റ് വളരെ കാര്യമായിട്ടാണ് അവന് മരുന്ന് എഴുതിയിരിക്കുന്നത്. മറ്റെല്ലാവരും അവനോടൊപ്പമുണ്ട്. സൈക്കോതെറാപ്പിയും കൗൺസിലിംഗും മറ്റു കാര്യങ്ങളുമൊക്കെയായി തീർച്ചയായും വിനീത് തിരിച്ചു വരിക തന്നെ ചെയ്യും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ വെച്ച് ഒക്ടോബർ 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. ടൈ കേരളയും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7025888862 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ 31 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487243819 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി 4ാം ഘട്ടം സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബീസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബീസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. ആധവനാട് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വച്ച് ശാസ്ത്രീയ കറവ പശു പരിപാലനം എന്ന വിഷയത്തിൽ ഇന്നും നാളെയും ഒക്ടോബർ 8-9 തീയതികളിൽ 2 ദിവസത്തെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ 0494-296-2296 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വച്ച് ഒക്ടോബർ 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. നായ്ക്കുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നായ്ക്കളുടെ പരിശീലനം, പ്രജനനം, ജന്തുജന്യ രോഗങ്ങളുടെ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. പരിശീലനത്തിൽ താൽപ്പര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0489-2349-2333 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കരുണാസായി വാർത്തകൾ.
1: കരുണാസായി വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കരുണാസായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുവസമിതി തിരുവനന്തപുരം ജില്ലയുടെ സഹകരണത്തോടെ മാനസിക ആരോഗ്യ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ വെച്ച് ഒക്ടോബർ 9 വൈകുന്നേരം 5 മണിക്ക് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ കെ കെ കൃഷ്ണകുമാർ മാനസിക ആരോഗ്യ സന്ദേശം നൽകും. കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, എക്സിബിഷൻ സ്റ്റാളുകൾ എന്നിവ പരിപാടിയുടെ ആകർഷകത്വം കൂട്ടും. ഒക്ടോബർ 10 കരുണാസായിൽ പ്രത്യേക മാനസിക ആരോഗ്യ പരിപാടികൾ സംഘടിപ്പിക്കും. എക്സൈസ് വകുപ്പ് വെള്ളനാട് ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് നടത്തുന്ന കുവക്കുടി ഹാപ്പിനെസ് പാർക്കിൽ കരുണാസായി സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാതിനിധ്യ സ്വഭാവം വിളിച്ചോതുന്ന അവൾ എന്ന ശില്പം സ്ഥാപിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇതോടൊപ്പം ഉണ്ടാവും. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,000 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ വെള്ളനാട് 6955543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിൽ

0: ിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ കരുണസായി ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ അയക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539924844 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണസായി വാർത്തകൾ സമാപിച്ചു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരുണസായി വാർത്തകൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കാൽപ്പനികമായ ചലച്ചിത്ര ഗാനങ്ങളും

പെണ്ണിൻ്റെ വയറ്റിനകത്തെ ഉരുണ്ട് കയറ്റം വായുകോപം കൊണ്ടല്ല, അത് പ്രണയം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് മരുന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഗാനം അഗ്നിമൃഗം എന്ന ചിത്രത്തിലുണ്ട്. അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ്റെ കടക്കെണ്ണിലെ പൂവും മനസ്സിൽ നിന്ന് മുളച്ചു വന്ന സ്വപ്നത്തിൻ്റെ വേരും സമാസമം ചേർത്തരച്ച് പ്രേമമേമ്പൊടി ചേർത്ത് കടുക്കയോളം മൂന്ന് നേരം കഴിക്കാനാണ് നിർദ്ദേശം. ഈ മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന വൈദ്യൻ്റെ പക്കലാവട്ടെ, ഈ മരുന്ന് മാത്രമല്ല കഷണ്ടിക്കുള്ള മരുന്നുണ്ട്, വസൂരിക്കുള്ള മരുന്നുണ്ട്, എന്തിന് അസൂയയ്ക്കുള്ള മരുന്ന് പോലുമുണ്ട്. വൈദ്യരെ വൈദ്യരെ, വയ്യുമ്പം വയ്യുമ്പം വയറ്റിനകത്തൊരുണ്ട് കയറ്റം, അതിനെന്ത് ചെയ്യണമെന്ന ചോദ്യത്തിനാണ് വൈദ്യർ മറുപടി പറയുന്നത്. ഹാസ്യസാഹിത്യത്തിന് മുതൽക്കൂട്ടായി വയലാർ എഴുതി വെക്കുന്ന ഈ മരുന്ന് കൂട്ട് മലയാളി എങ്ങനെ മറക്കും? അത്രമേൽ ഇഷ്ടമായി അത് മനസ്സിൽ നീറ്റുമരുന്നായും വാറ്റുമരുന്നായും പൊടിമരുന്നായും പ്രവർത്തിക്കുകയല്ലേ? ഇഷ്ടപ്പെടാതിരിക്കുന്നതെങ്ങനെ? ഇഷ്ടം, അത്രമേൽ ഇഷ്ടം ഈ ഗാനം.

0: സ്ഥാനാർത്ഥി സാറാമ എന്ന ചിത്രം രാഷ്ട്രീയ കാപട്യങ്ങൾക്കെതിരെ എന്നും നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ള കവിയാണ് വയലാർ രാമവർമ്മ. സന്യാസി എന്ന കവിതയും പ്രൊക്രൂസ്റ്റസ് എന്ന കവിതയും അതിന് നിദർശനങ്ങളാണ്. വിശപ്പ് വന്നാൽ നാമം ചൊല്ലാൻ പ്രസംഗവേദിയിൽ എണീറ്റ് നിന്നു പറഞ്ഞ സന്യാസി ഒടുവിൽ പണം പിരിക്കാൻ എണീറ്റു പോകുന്നു. പ്രൊക്രൂസ്റ്റസിലാകട്ടെ പ്രത്യയശാസ്ത്രക്കട്ടിലിട്ട് മനുഷ്യരെ പരുവപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാരെ പരിഹസിക്കുന്നു. അതുപോലെയാണ് സ്ഥാനാർത്ഥി സാറാമയിലെ ഗാനം. അന്ന് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗാനം ഇന്നും ശ്രോതാക്കളെ ആകർഷിക്കുന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത. സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കുരുവിയാണ്. പ്രകടന പത്രികയിലൂടെ അന്തവും കുന്തവുമില്ലാതെ വാഗ്ദാനങ്ങൾ അത് അവതരിപ്പിക്കുന്നു. പഞ്ചായത്തിൽ കുരുവി ജയിച്ചാൽ നാടാകെ പൊന്നോണം. പാലങ്ങൾ, വിളക്കുമരങ്ങൾ, പാടങ്ങൾക്ക് കലുങ്കുകൾ, പാർക്കുകൾ, തോടുകൾ, അങ്ങനെ പോകുന്ന വാഗ്ദാന പെരുമഴകൾ ഇഷ്ടം. അത്രമേൽ ഇഷ്ടം ആ ഹാസ്യഗാനം.
1: നമ്മുടെ പെട്ടി കടുവ പെട്ടിക്കോട്ടില്ല, കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി കടുവ പെട്ടിക്കോട്ടില്ല, ഓട്ടില്ല ഓട്ടില്ല ഓട്ടില്ല.

0: ఒటిల్ల ఒటిల్ల కడువ పెట్టి చోటిల్ల ఒటిల్ల ఒటిల్ల ఒటిల్ల కడువ పెట్టి చోటిల్ల
1: అత్రమేలిష్టం അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ലൈൻ ബസ് എന്ന ചിത്രത്തിലെ വലിയമ്മാവനെയും വലിയമ്മായിയെയും ചെറിയമ്മായിയെയും വയലാർ അവതരിപ്പിക്കുന്നതിലെ ഹാസ്യരസം ഒന്ന് വേറെ തന്നെയാണ്. കല്ലുവെച്ച കടുക്കനിട്ട തലയിൽ വെള്ളിരോമ കുടുമ വെച്ച വലിയമ്മാവൻ, ആറുപെറ്റിട്ട് ആറും ചത്തൊരു വലിയമ്മായി, ആറുപെറ്റിട്ട് ആറും കിട്ടിയ ചെറിയമ്മായി, തോളുമുട്ടണ തോടയാട്ടണ വലിയമ്മായിയും, നാക്കിന് നൂറുകാതം നീളമുള്ള ചെറിയമ്മായിയും തിരശീലയിൽ മാത്രമായിരുന്നില്ല. ആ പാട്ടിലെ കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. കടങ്കഥയും പഴഞ്ചൊല്ലും കവിഭാവനയും കൈകോർത്തു നിൽക്കുന്ന ഇത്തരം ഹാസ്യഗാനങ്ങൾ ഇതിലേറെ രസകരമായി വയലാറല്ലാതെ വേറെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല തന്നെ. ഇഷ്ടം അത്രമേലിഷ്ടം ആ മനോഹര ഗാനം.

1975 പുറത്തിറങ്ങിയ ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിലെ 50 കൊല്ലം മുമ്പ് ജനിക്കേണ്ട മണ്ടിപ്പെണ്ണും അതുപോലെ തന്നെ 50 കൊല്ലം മുമ്പേ ജനിക്കേണ്ട മണ്ടച്ചാരും മലയാളിയുടെ മനസ്സിൽ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോകാനാണ്? മറക്കാൻ ശ്രമിച്ചാലും മറക്കാനാകാത്ത പാട്ടുകൾ, നല്ല ഒന്നാന്തരം ഹാസ്യഗാനങ്ങൾ. ഹാസ്യത്തിൻ്റെ രീതികൾ വല്ലാതെ മാറിപ്പോയ ആധുനിക കാലത്തും ആസ്വദിക്കാനാവുന്ന പാട്ടുകളായിരുന്നു വയലാറിൻ്റേത്. ഇംഗ്ലണ്ടും പാരീസും ഒന്നും കണ്ടിട്ടില്ലാത്ത അരപ്പിരിയിളകിയ നോട്ടമുള്ള പൊങ്ങച്ചാരെ ആര് പ്രേമിക്കാനാണെന്നാണ് നായിക ചോദിക്കുന്നത്. കളിയാക്കലാണെങ്കിലും ഇഷ്ടത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് വരികളിലുള്ളത്. വല്ലാത്ത ഒരു സ്നേഹപ്രകാശമുള്ള വരികളാണവ. പട്ടണവും പരിഷ്കാരവും കാണാത്ത, അടക്കവും ഒതുക്കവുമുള്ള വേഷം ധരിച്ച പൊട്ടിപ്പെണ്ണിനെ ആര് പ്രേമിക്കാനാണെന്നാണ് നായകൻ്റെ ചോദ്യം. അതും ഇഷ്ടത്തിൽ നിന്നുദിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഹാസ്യരസം, ഇഷ്ടങ്ങളുടെ ആ സ്വാതന്ത്ര്യ പ്രകടനം ഇഷ്ടം, അത്രമേലിഷ്ടം.

വയലാർ ആദ്യം ഗാനം എഴുതുന്നത് കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു. ആദ്യ ചിത്രത്തിലെ ഒരു ഗാനം തന്നെ നർമ്മത്തിൻ്റെ മേമ്പൊടി വിതറിക്കൊണ്ടായിരുന്നു. തന്നോട് വഴക്കിന് വരരുതെന്ന് പറയുന്ന നായികയോട് വർത്തമാനം നിർത്തടി പെണ്ണെ, വായാടി പെണ്ണെ, വിസ്താര കോടതി കൂടി എന്നെ ശിക്ഷിച്ചേക്കല്ലേ എന്നാണ് പറയുന്നത്. നാട്ടുഭാഷയുടെ രീതിയും ഹാസ്യാവിഷ്കാരവും പാട്ടിനെ ജനകീയമാക്കുന്നു. ആ ഗാനവും ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: രാജഹംസം എന്ന ചിത്രത്തിൽ ആധുനിക ശാകുന്തളത്തെ സങ്കല്പിച്ച് എഴുതിയ വരികൾ ശ്രദ്ധേയമാണ്. അഴിമതിക്കാരനായ മന്ത്രിയുടെ പ്രതിരൂപമാണ് ഇവിടുത്തെ ദുഷ്യന്തൻ. ശകുന്തള നാട്ടിൻപുറത്തുകാരിയായ പൊട്ടിപ്പെണ്ണും. വണ്ട് ചുറ്റും പറന്നപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കുകയും ലവ് സോങ് എഴുതാൻ ലെറ്റർ പാഡുകൾ കൊടുക്കുകയും ചെയ്യുന്ന ദുഷ്യന്തൻ. സഖിമാർ കാണാതെ പാർക്കിൽ വന്നാൽ ഡ്യുവറ്റ് പാടി കാബറേ കളിക്കാമെന്ന് ദുഷ്യന്തൻ പറയുന്നു. ഹസ്തിനപുരത്തിലെ 74

ബഡ്ജറ്റ് കഴിഞ്ഞാൽ കല്യാണമെന്നും അതുവരെ എപ്പോഴും ഓർക്കാൻ സമ്മാനമായി ജപ്പാൻ വാച്ചും നൽകി മടങ്ങുന്ന ദുഷ്യന്തൻ. ഇഷ്ടം, അത്രമേലിഷ്ടം ഈ ഹാസ്യഗാനം.

0: ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ തൊഴിലാളിയുടെ അവസ്ഥ അവതരിപ്പിക്കുന്നിടത്തും നർമ്മത്തിൻ്റെ പൊടി വിതറാൻ വയലാർ ശ്രമിക്കുന്നു. കൊല്ലം വണ്ടിക്ക് കുഞ്ഞാണ്ടിക്കൊരു കോള് കിട്ടി. 5.5 ടൺ തൂക്കമുള്ളൊരു സേട്ടായിരുന്നു ആ കോള്. അങ്ങനെ നർമ്മത്തിൽ ആരംഭിക്കുന്ന പാട്ട് പക്ഷേ അപേക്ഷയിലാണ് അവസാനിക്കുന്നത്. കഠിനമായി ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ കൂലി കുറയ്ക്കരുതെന്ന അപേക്ഷ. ഇഷ്ടം ഈ ഗാനം അത്രമേലിഷ്ടം.
1: ഓ രക്ഷാവാലാ!

ചതുരംഗം എന്ന ചിത്രത്തിൽ പ്രണയത്തെക്കുറിച്ച് വയലാർ പറയുന്ന കാര്യങ്ങൾ ചിരിയുണർത്തുന്നതാണ്. പെണ്ണിൻ്റെ ചിരിയും പ്രണയത്തിൻ്റെ പനിയും ആദ്യമാദ്യം കുളിരുമെന്നും പിന്നെ പൊള്ളി വിറച്ചു തുള്ളുമെന്നും പിടിച്ചു പുറന്തള്ളുമെന്നും വയലാർ പറയുന്നു. അനുരാഗത്തിൻ്റെ അകവും പുറവും ആദ്യകാലത്ത് അസനാരുടെ നെയ്യലുവ പോലെ മധുരിക്കുമെന്നാണ് അന്ന എന്ന ചിത്രത്തിൽ എഴുതുന്നത്. നെയ്യലുവയുടെ മധുരമുള്ള ആ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള പാട്ടുകളും അത്രമേൽ ഇഷ്ടമുള്ള കാര്യങ്ങളും.
1: മാസപ്പടി മാധവിള എന്ന ചിത്രത്തിലെ ഗാനം ഹാസ്യരസപ്രധാനമായതാണ്. കണ്ണിൻ്റെ കട കൊണ്ട് കത്രിക പൂട്ടിട്ട് കരളിൻ്റെ കൊളുത്തു ഞാനൂരും, അയലത്തുകാരി ചിന്നമ്മയ്ക്ക് ചട്ട തയ്ക്കുമ്പോൾ തുന്നൽക്കാരൻ്റെ മനസ്സിലെ കിരികിരിപ്പ് വയലാർ എഴുതി വെക്കുന്നു. അവൻ്റെ ആശകൾ പോലും നർമ്മത്തിൻ്റെ കിരികിരിപ്പിലാണ് വയലാർ എഴുതി പോകുന്നത്. ഇഷ്ടം, മോഹങ്ങളുടെ ആ മധുരഗാനം അത്രമേലിഷ്ടം.

0: மேலாக குளிர்வரும்.
1: சின்னம்மா அழகுள்ள சின்னம்மா அறமுழம் நாக்குள்ள சின்னம்மா அவள் சரி சட்டைக்கு துணி வத்து நேரத்து அவத்திருந்து நீ கொதுக்கிருகிருப்பு. சின்னம்மா அழகுள்ள சின்னம்மா அறமுழம் நாக்குள்ள சின்னம்மா.
2: ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ മദ്യപിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സംഘത്തിൻ്റെ ജീപ്പ് യാത്രയ്ക്കു വേണ്ടി വയലാർ എഴുതിയ വരികൾ. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ചു പോട്ടെ, ഒരു പെഗ് റമ്മടിച്ചാൽ ഈശ്വരൻ പിണങ്ങുമെങ്കിൽ ചുമ്മാ പിണങ്ങിക്കോട്ടെ എന്നാണ് വരികൾ. ഉമർ ഖയാമിനെയും അവർ വാഴ്ത്തുന്നുണ്ട്. നിഷേധമെന്ന് മുദ്രകുത്തപ്പെട്ടേക്കാവുന്ന ആ ഗാനവും ഇഷ്ടം, അത്രമേലിഷ്ടം.

0: വൈങ്കാത് ഒരു കൊച്ചുപെണ്ണ്,
1: ഒരു കൊച്ചുപെണ്ണ്,
0: ഒരു സെക്സ് ബുക്ക്,

0: വിദ്യാർത്ഥി എന്ന ചിത്രത്തിലെ ഐസ്ക്രീം കച്ചവടക്കാരൻ. ഐസ്ക്രീമിനകത്തും പുറത്തും മധുരമുണ്ട്. അഞ്ചഞ്ചര നാഴികയോളം എഞ്ചിൻ പണി ചെയ്തുണ്ടാക്കിയ ഐസ്ക്രീമാണത്. പ്രണയിക്കാത്തവർക്ക് പ്രണയം, പ്രസവിക്കാത്തവർക്ക് പ്രസവം, കാമുകി കാമുകന്മാരിത് കഴിച്ചാൽ കല്യാണം ഗ്യാരണ്ടി. നർമ്മത്തിൻ്റെ തീരാമധുരം, ആവോളം നിറച്ചുവച്ച ഈ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.
1: ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം, അകത്തും മധുരം പുറത്തും മധുരം, അകത്തും മധുരം.

ഇന്നുരൊക്കം നാളെ കടം, ഇന്നുരൊക്കം നാളെ കടം, ഐസ്ക്രീം ഐസ്ക്രീം. അഞ്ചഞ്ചര നാഴികയോളം എഞ്ചിൻ പണി ചെയ്തുണ്ടാക്കിയ വിറ്റാമിൻ എ മുതൽ ഇസഡ് വരെയുള്ള ഐസ്ക്രീം, പുത്തൻ ഐസ്ക്രീം ഐസ്ക്രീം.

0: കഴിച്ചാമുകി കാമുകം മാറിയത് കഴിച്ച കല്യാണം ഗ്യാരണ്ടി.
1: അത്രമേൽ ഇഷ്ടം അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

സുഖതമേ രാത്രി.

ഭൂമി മലയാളത്തിലുള്ള സർവമാന ഭർത്താക്കന്മാരോടുമായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ സുഖദമി രാത്രി ആരംഭിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിലെ പ്രണയിനിയെ തൊട്ടറിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അവകാശിയുടെ അധികാരം മാറ്റിവെച്ച് അവളുടെ ഹൃദയമറിഞ്ഞ് ഒരു കൂട്ടുകാരനാവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നെങ്കിലും ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം കൈവെള്ളയിലുണ്ടായിട്ടും അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്ത ഹതഭാഗ്യരെന്നെ നിങ്ങളെക്കുറിച്ച് പറയാനുള്ളൂ. അല്ലാതെ വേറൊരു

ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓടുന്നതിനിടയിൽ സമയമില്ലാതായിപ്പോയി എന്ന് സ്ഥിരം പല്ലവിയാണോ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ പറയാൻ പോകുന്നത്? അങ്ങനെ പറയാനാണ് നാവിൽ വരുന്നതെങ്കിൽ വേണ്ട, പറയണ്ട. അതുമാത്രമല്ല, നിങ്ങൾ തിരുത്താൻ തുടങ്ങേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ 24 മണിക്കൂറിൻ്റെ മുൻഗണനാ പട്ടികയിലില്ലെങ്കിലും അതിൻ്റെ ഓരത്തെവിടെയെങ്കിലും അവിടെ ചേർത്ത് വയ്ക്കാൻ മറന്നുപോകരുത്. നട്ടപ്പാതിരയ്ക്ക് ഞെട്ടി ഉണർന്ന് ഒരിക്കൽ നിങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്ന് നിലാവ് കാണണം എന്ന് അവളുടെ ആഗ്രഹത്തെ വട്ടന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈകൊണ്ട് ഉരുട്ടി നൽകുന്ന ഒരുരുള ചോറിനോടുള്ള ആഗ്രഹത്തെ പൈങ്കിളി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞെങ്കിൽ, ആൾക്കൂട്ടത്തിൽ പെട്ടുപോകുമ്പോഴൊക്കെയും നിങ്ങളുടെ വിരൽത്തുമ്പിൻ്റെ സുരക്ഷിതത്വത്തിൽ അച്ഛനെ കണ്ടെടുക്കുന്ന മകളെ അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഓരോ ധനുമാസ തിരുവാതിരയ്ക്കും ഊഞ്ഞാലിടാൻ പറയുന്ന അവളെ പിന്നെ കൊച്ചുകുട്ടിയല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, വെറുതെ നിങ്ങളുടെ കൈകോർത്ത് നടക്കാൻ കൊതിച്ച വൈകുന്നേരങ്ങളെ നാട്ടുകാർ എന്ത് കരുതുമെന്നോർത്ത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, അവളുടെ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾക്ക് കാതോർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവളുടെ കുഞ്ഞു പരിഭവങ്ങളെ ഒന്ന് ചേർത്തു പിടിച്ച് നെറുകയിൽ വാത്സല്യത്തോടെ ഒരു ഉമ്മ കൊടുത്ത് പോട്ടെ സാരമില്ലെന്ന് പറയുന്ന ഒരു സഹോദരനാവാൻ മറന്നു തുടങ്ങിയെങ്കിൽ, ഓർക്കുക, നിങ്ങൾ നല്ലൊരു പ്രണയകാലം.

കൂടുതലൊന്നും വേണ്ടതില്ല. നിങ്ങളവളെ ഒന്നറിഞ്ഞു തുടങ്ങിയാൽ മതി. ആവോളം നിങ്ങളിൽ തളർക്കാൻ കഴിയുന്ന മറ്റൊരു വസന്തമില്ല. നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും പൂർണ്ണമായും അവളുടെ പ്രണയത്തെ കണ്ടെടുക്കാനും കഴിയില്ല. ഇതുവരെയില്ലെങ്കിൽ ഇനി മുതൽ അവളുടെ പ്രണയത്തിനൊപ്പം ഒന്ന് കൂട്ടു നടക്കുക. അവളിലെ കളിക്കൂട്ടുകാരിക്ക് ഒന്ന് വെറുതെ കൂട്ടിരിക്കുക. നാളത്തെ സായാഹ്നങ്ങളെ അവളാൽ നെയ്തെടുക്കുക.

നാടായ നാടെല്ലാം കണ്ടുവന്നാകിലും വീടായ വീടാണ് വലിയ ലോകം എന്നു പറഞ്ഞത് ആരാണെന്നറിയുമോ? ഒളപ്പമണ്ണ് എന്ന കവിയാണ്. എത്ര ലളിതമായ വാക്കുകൾ അല്ലേ! നാടായ നാടെല്ലാം കണ്ടുവന്നാകിലും വീടായ വീടാണ് വലിയ ലോകം. സത്യമാണ്, ആ വരികൾക്ക് വിശദീകരണം.

സാമൂഹിക മാധ്യമത്തിൽ ഭഗത്രി സുമന്റെ വാക്കുകൾ ഞാൻ വായിക്കുന്നു. വരാനിരിക്കുന്ന സൂര്യോദയങ്ങളെ നിങ്ങളെ ഞാൻ പ്രണയിക്കുന്നു. മഴയായും മഞ്ഞായും വെയിലായും കാറ്റായും വന്ന് നിങ്ങൾ എന്നെ പുൽകുക. അന്ത്യത്തിരി കത്തുന്ന സായന്തനത്തിൽ നാമം ജപിച്ച് നിലാവ് ചോദിച്ചു, എന്തേ പോക്കുവെയിലിന് ഇത്ര മൗനം? നൂപുരം ശബ്ദിച്ച് കഥകടച്ചപ്പോൾ

ആയിരക്കണക്കിന് ഭാഷയുള്ള ഈ ലോകത്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരേ ഒരു ഭാഷയാണ് പുഞ്ചിരി. ഓരോ പുഞ്ചിരിയും ഓരോ പൂക്കളാണ്. സ്നേഹത്തിൻ്റെ വസന്തോദ്യാനത്തിൽ വിരിയുന്ന പൂക്കൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ തീരാവുന്നവയാണ്. പല പ്രശ്നങ്ങളും എന്ന് മറന്നു പോകരുത്. പക്ഷേ ചിരിച്ചുകൊണ്ട് പറയാൻ നമ്മുടെ ഈഗോ അനുവദിക്കുന്നില്ല, അല്ലേ? ഈഗോ മാറ്റിവെക്കും. ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ എത്രയോ പ്രശ്നങ്ങൾ

ദത്തെടുത്തു പണ്ട് നീയൊരു അനാഥനെ, ഉച്ചത്തെരുവിൽ അലഞ്ഞൊരേകാരിയെ, പിന്നീട് തിന്ന ചോറൊക്കെയും നീ തന്നെ, പിന്നെ കുടിച്ച നീരൊക്കെയും നീ തന്നെ, പിന്നെ കിടന്ന വീടൊക്കെയും നീ തന്നെ, നിന്നിലേ രാഗാതി രോഗവിമുക്തിയും, നിന്നിലേ നിത്യം ജനിച്ചു ജീവിപ്പതും, നിന്നിലാകട്ടെ എന്നെ അന്ത്യവിശ്രാന്തിയും. ഈ അടുത്ത കാലത്താണ് വായിച്ചത്, ബാലചന്ദ്രൻ ചുള്ളിക്കാടൻ്റെ.

എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മളെ വിനിയോഗിക്കും. ഒരു വലിയ സന്ദേശമാണത്. ചെറുപ്പക്കാരാണ് ഈ സന്ദേശം ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത്. ആരുടെയൊക്കെയോ നിലനിൽപ്പിന് വേണ്ടിയുള്ള കൂട്ടത്തിൽ ഒരണിയായി മാറണോ, അതോ സ്വന്തം കഴിവിൽ പരമാവധി ഉയർന്ന് സ്വയം ബഹുമാനം തോന്നുന്ന തരത്തിൽ പ്രൊഫഷണലാകണോ?

നേടുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നവർക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടും. ശരിയാണ്, പക്ഷെ കിട്ടുന്നതിൽ സംതൃപ്തി കണ്ടെത്തി ഇനി മതി എന്ന് പറഞ്ഞ് എല്ലാവരും ഇരുന്നെങ്കിൽ ഈ ലോകം ഇത്ര കണ്ട് വികസിക്കുമായിരുന്നു. എത്രയോ പരീക്ഷണങ്ങൾ, അതിലേറെ നിരീക്ഷണങ്ങൾ. അങ്ങനെ കിട്ടിയത് വച്ച് തൃപ്തിപ്പെടാതെ പിന്നെയും പിന്നെയും പരീക്ഷിച്ചതുകൊണ്ടാണ് പലതും ഈ ലോകത്തിന് കരകതമായത്. 10 വരെ പഠിച്ചു, തൃപ്തിയായി, ഇനി മതി.

നിലവിലിരിക്കുന്ന ഭാഷ പോരാ, ഉള്ളിലെ ആശയങ്ങളെ അവതരിപ്പിക്കാൻ എന്ന് വന്നപ്പോൾ എഴുത്ത് നിർത്തിയവരാണ് ഫ്രഞ്ച് കവികളായ ലാംബോ മല്ലാർനെ തുടങ്ങിയവർ. നിലവിലിരിക്കുന്ന പലതും പോരാ എന്ന് തോന്നുന്നത് തെറ്റല്ല. അങ്ങനെ പറഞ്ഞാൽ ഉടൻ ചോദിക്കുന്നത് പിന്നെ വേറെ എന്താണ് വേണ്ടത് എന്നാണ്. നാലു പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറയുന്നു, നാലു പേരും പോരാ എന്ന് വന്നാൽ എന്തു ചെയ്യും? വിലയിരുത്താനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. വിലയിരുത്തപ്പെടുമ്പോൾ വില കുറഞ്ഞതാണെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കാനുള്ള അവകാശവും

അന്തമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ വളരാം, കർമ്മനിരതരാകാം, ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഏറെ കാര്യങ്ങൾ ചെയ്യാം, ജീവിതം ആസ്വാദ്യകരമാക്കാം. ശുഭരാത്രി നേരുന്നു.